ഒപ്പം. ഒരു ഗ്രാമത്തിൽ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ എല്ലാ പരാജയത്തിനും സാഹചര്യങ്ങളെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തി ജീവിച്ചപ്പോൾ മറ്റയാൾ ഓരോ തോൽവിയെയും ഒരു പുതിയ പാഠമായി കണ്ടു. ഒരിക്കൽ ഇരുവരും ഒരേ മത്സരത്തിൽ പങ്കെടുത്തു. പക്ഷെ രണ്ടുപേരും പരാജയപ്പെട്ടു. ആദ്യത്തെ സുഹൃത്ത് നിരാശനായി തന്റെ സ്വപ്നം തന്നെ ഉപേക്ഷിച്ചു. എന്നാൽ രണ്ടാമൻ, ഇതിന്റെ അവസാനമല്ല, അടുത്ത വിജയത്തിനുള്ള തയ്യാറെടുപ്പാണ് എന്ന് പറഞ്ഞ് വീണ്ടും പരിശീലനം തുടങ്ങി. മാസങ്ങൾക്ക് ശേഷം അതേ മത്സരത്തിൽ വീണ്ടും പങ്കെടുത്തപ്പോൾ അവൻ ഒന്നാം സ്ഥാനം നേടി. വിജയത്തിന്റെ രഹസ്യം കഴിവ് മാത്രമല്ല, തോൽവിക്ക് ശേഷം വീണ്ടും എഴുന്നേൽക്കാനുള്ള മനസ്സാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 6, കൊല്ലവർഷം 1201, മിഥുനം 22, തിങ്കളാഴ്ച.

ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി ആൻഡ് ദ ടൈം ഈസ് 7 o'clock.

0: மார்னிங் போஜோ.
1: Hey, hello, very good morning, Astria FM 90s. Welcome to Morning Mocho. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത് 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഓരോ കറൻറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളെ പറ്റി ഷെയർ ചെയ്യാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ രാവിലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെയുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഓരോരുത്തർക്കും മടി പിടിച്ച് ഉറങ്ങാൻ പറ്റിയ ഒരു കറക്റ്റ് സമയമാണ്. എങ്കിരുന്നാലും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ ജോലി ചെയ്യുന്നവർ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് തീർക്കുന്നതും ജോലിക്ക് പോകേണ്ടവർ ജോലിക്കൊക്കെ പോകാനായി റെഡി ആയിരിക്കുന്ന സമയമാണെന്ന് അറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ഡയമണ്ട് നെക്ലേസ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
7: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
6: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
8: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: വിലോ 999.
9: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 12 മിനിറ്റ് ആയിരിക്കുകയാണ്. യെസ്, ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് ജൂലൈ 6 വേൾഡ് സൂനോസിസ് ഡേ ആണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പൊതുവെ സൂനോട്ടിക് രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. 1885 ഇതേ ദിവസം ശാസ്ത്രജ്ഞനായിട്ടുള്ള ലൂയി പാശ്ചർ പേ വിഷബാധയ്ക്കെതിരെയുള്ള ആദ്യത്തെ വാക്സിൻ വിജയകരമായി പരീക്ഷിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ദിവസം. കോവിഡ് നിപ്പയൊക്കെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ കാര്യമാണ് മെയിനായിട്ടും പ്രകൃതിയുടെയും മൃഗങ്ങളുടെയും ആരോഗ്യം, നമ്മുടെയും കൂടെ ആരോഗ്യമാണ് അല്ലേ. നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്ക് കൃത്യസമയത്ത് വാക്സിനുകൾ നൽകുവാനും ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുവാനും ഇന്ന് തന്നെ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അപ്പോൾ സുരക്ഷിതരായിരിക്കും, ആരോഗ്യത്തോടെ ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വൺസ് അഗെയിൻ എ വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി പൊൻചു മറിയം ജോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
0: നാടിനൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവെ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരത്തോടെ പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി യോഗ്യകർത്തയിലെ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും സന്ദർശിക്കും. വിദേശ പര്യടനത്തിന്റെ 2-ാം പാദത്തിൽ മറ്റന്നാൾ ശ്രീ മോദി മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. നിർണായക ധാതുക്കൾ, സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ചർച്ചകൾ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 10-11 തീയതികളിൽ ന്യൂസിലാന്റിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന ചർച്ചയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ വ്യാപാര പ്രതിരോധ മേഖലകളിൽ ഉണ്ടായ പുരോഗതി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷം ഇന്ന്. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ഡാഷ്ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ ഇന്ന് തുടക്കമാകും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലാന്റിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനം ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. മറ്റന്നാൾ വരെയാണ് പരിപാടി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് ശ്രീ ജയശങ്കർ സന്ദർശിക്കുക. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 13-ന് ന്യൂയോർക്കിലെത്തുന്ന കേന്ദ്രമന്ത്രി 14-15 തീയതികളിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ബ്രസൽസിലേക്ക് യാത്ര തിരിക്കും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്രായ്, ട്രഷറി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ പ്ലസ് വൺ ക്ലാസുകൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് നടക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലെ പ്രവേശന നടപടികൾ ഈ മാസം 3-ന് പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: 359,890 വിദ്യാർത്ഥികൾക്കാണ് ഇതുവരെ ഏകജാലക സംവിധാനം വഴി പ്ലസ് വൺ പ്രവേശനം നൽകിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 78,741 പേർ പ്രവേശനം നേടിയപ്പോൾ വയനാട് ജില്ലയിൽ 11,353 പേർക്കാണ് ഇതുവരെ പ്രവേശനം നൽകിയിട്ടുള്ളതെന്ന് പ്രവേശന നടപടികൾക്കായുള്ള പോർട്ടൽ വ്യക്തമാക്കുന്നു. ആകെയുള്ള 441,265 സീറ്റുകളിൽ 81,375 എണ്ണത്തിൽ ഇനിയും പ്രവേശനം നടത്താനുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു.
0: രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ജമ്മുകശ്മീർ, ലഡാക്ക്, ഒഡീഷ, സൌരാഷ്ട്ര, കച്ച്, ഉത്തരാഖണ്ഡ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, തീരദേശ കർണാടക, വടക്കൻ ഉൾനാടൻ കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിന് പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: കിട്ടിയ ഒന്നാന്തരം അവസരങ്ങൾ പാഴാക്കിയ ബ്രസീലിനെ മികച്ച പോരാട്ടത്തിലൂടെ മറികടന്ന് നോർവേ ഈ ലോകകപ്പിൽ ഏറ്റവും വലിയ അട്ടിമറിക്കാരായി. 14th മിനിറ്റിൽ പെനാൾട്ടി നഷ്ടമാക്കിയ ബ്രസീലിന് അപ്രതീക്ഷിതമായ വെല്ലുവിളിയാണ് നോർവേക്കാർ നൽകിയത്. ആക്രമണവും പ്രത്യാക്രമണവും തുടരെ തുടരെ ഉണ്ടായ മത്സരത്തിന്റെ രണ്ടാം പകുതി 79th മിനിറ്റിൽ ബ്രസീലിയൻ ഡിഫൻസിനെ ഞെട്ടിച്ച് തകർപ്പൻ ഹെഡറിലൂടെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് കളിയുടെ ഗതി മാറ്റി. തിരിച്ചടിക്കാൻ ബ്രസീൽ രണ്ട് കൽപ്പിച്ച് പൊരുതുന്നതിനിടെ ഹാലണ്ട് 90th മിനിറ്റിൽ കാനറികളുടെ വലയിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഇതിഹാസ താരം നെയ്മർ മത്സരത്തിന് അധിക സമയത്ത് പെനാൾട്ടിയിലൂടെ ബ്രസീലിന്റെ ഗോൾ നേടി. ആറാം കിരീട നേട്ടമെന്ന മോഹവുമായി എത്തി പ്രീ ക്വാർട്ടറിൽ തന്നെ ലോക ഫുട്ബോളിലെ വമ്പന്മാരായ ബ്രസീൽ തോറ്റു മടങ്ങുന്നത് ആരാധകരെ നിരാശയിലാക്കി. മത്സരശേഷം നെയ്മർ വിരമിക്കൽ കൂടി പ്രഖ്യാപിച്ചതോടെ ആ നിരാശ കോടാനുകോടി ആരാധകരുടെ കണ്ണുകൾ ഈർന്നണിയിച്ചു.
0: ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം പുരോഗമിക്കുകയാണ്. ഐസിസി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് നേടി. 64 റൺസ് നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫിബി ലിച്ച്ഫീൽഡ് 48 റൺസ് നേടി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം ഇന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച ഒപെക് പ്ലസ് രാജ്യങ്ങൾ. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു.

മറ്റും പ്രതിക്ഷുബ്ധമായ കടലും കാരണം മത്സ്യബന്ധനത്തിന് പ്രതികൂലമായ സാഹചര്യമാണെന്നും കലക്ടർ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ മത്സ്യബന്ധനത്തിനായി പോകുന്ന ആളുകളൊക്കെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് പോകാതിരിക്കുന്നതാവും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി കല്യാണരാമൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസ്

0: പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
2: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: morning, Mojo.
1: Once again, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ് RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പൊ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ്. ഇനി കേൾക്കുന്നതെല്ലാം തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യം തന്നെ നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ഡെന്റൽ സർജറി PG ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. 2026 നീറ്റ് MDS യോഗ്യത നേടിയവർക്ക് കേരളത്തിലെ കോളേജുകളിൽ ഡെന്റൽ സർജറി PG പ്രോഗ്രാമുകളിലേക്ക് നാളെ വരെ അപേക്ഷിക്കാവുന്നതാണ്. 3 വർഷമാണ് പ്രോഗ്രാം ദൈർഘ്യം. സർക്കാർ കോളേജുകളിലെ സംസ്ഥാന കോട്ട സീറ്റുകളിലേക്കും സ്വകാര്യ കോളേജുകളിലേക്ക് സീറ്റുകളിലേക്കും അപേക്ഷകർ നൽകുന്ന ഓപ്ഷനുകളുടെയും നീറ്റ് MDS റാങ്കിന്റെയും അടിസ്ഥാനത്തിൽ എൻട്രൻസ് കമ്മീഷണർ അലോട്ട്മെന്റ് നടത്തുന്നതാണ്. ട്രിവാൻഡ്രം, കോഴിക്കോട്, കോട്ടയം ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിൽ ആകെയുള്ള 70 സീറ്റിൽ 35 എണ്ണം സംസ്ഥാന കോട്ടയിലുമാണ്. അപ്പോൾ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്: https://cee.kerala.gov.in or MDS Online 2026 എന്ന വെബ്സൈറ്റ് ത്രൂ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്: https://cee.kerala.gov.in എന്ന വെബ്സൈറ്റോ MDS Online 2026 എന്ന വെബ്സൈറ്റ് ത്രൂ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കേട്ട ഇൻഫർമേഷൻ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
4: ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 13 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് വി എച്ച് എസ് സിയിൽ 2 കോഴ്സുകൾ കൂടി ആഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സംസ്ഥാനത്തെ വി എച്ച് എസ് സി സ്കൂളുകളിൽ ഈ വർഷം പുതിയ 2 കോഴ്സുകൾ കൂടി ആരംഭിക്കുന്നതാണ് കേട്ടോ. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് NSQF പ്രകാരം GST അസിസ്റ്റന്റ്, ബയോമെഡിക്കൽ എക്യുപ്മെന്റ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളാണ് ആരംഭിക്കുന്നത്. ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർക്ക് ഇനിയും അവസരമുണ്ട്. സോ വേസ്റ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിൽ 8:30 മുതൽ 9 മണി വരെ വിഷിംഗ് സെഗ്മെന്റാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും അറിയിക്കുവാനുണ്ടെങ്കിൽ വിളിക്കാം. ടു ദ നമ്പർ 0474 2919090 0474 2919090 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9522649090 9562699090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 30 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിൽ ഈ ഒരു ടൈം ഒരു വിഷിംഗ് സംബന്ധമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കുവാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900 9526690900. നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജസ് ആണ് ഇങ്ങനെ വിശ്വസമായിട്ട് അറിയിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. നമുക്ക് തമ്മിലുള്ള വിശ്വാസം അതാണ് വലുത്. ആ വിശ്വാസം കരുത്തായി കൈമുതലായി കൂടിയുണ്ടെങ്കിൽ ജീവിത വഴികളിൽ വെളിച്ചമണയാതെ ഉണ്ടാകും. ഏതിരുട്ടിലും മുന്നേറുവാനുള്ള സാധ്യതയായി കൂടി അത് നിലനിൽക്കും. ഒരുപാട് തയ്യാറെടുപ്പുകളോടെ ഒത്തിരി പ്രതീക്ഷകളോടെ നാം ഏറ്റെടുക്കുന്ന ചില ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നടപ്പിലാക്കുവാൻ എപ്പോഴും നമുക്ക് സാധിക്കണമെന്നില്ല. അപ്പോഴേക്കും നിരാശയ്ക്ക് നമ്മെ വിട്ടുകൊടുക്കരുത്. കാരണം ഓരോ പരാജയങ്ങളും നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ അത്രയ്ക്ക് വലുതാണ്. നാളുകളിൽ അത് വെളിച്ചമാണ്. ഓരോ തരത്തിലും പ്രതീക്ഷയോടെ തുടരാം നമ്മുടെ യാത്ര. ശുഭദിനം നേരുന്നു സുലയായിനിക്കോട്. ചേട്ടൻ പറഞ്ഞത് എത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. കാരണം നമുക്ക് ഈ ഒരു പ്രതീക്ഷയില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഓരോ കാര്യങ്ങളിലും മുന്നേറാനും സാധിക്കില്ല, മുന്നോട്ട് പോകുവാനും സാധിക്കില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഓരോ പ്രതീക്ഷകളും ജീവിതത്തെപ്പറ്റിയും ജീവിതത്തിലുള്ള കാഴ്ചപ്പാടുകളെപ്പറ്റിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുലൈ ചേട്ടനും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു മെസ്സേജിലോട്ട് പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ചിലരുണ്ടാകും, നമ്മളെ ഒരിക്കലും വിഷമിപ്പിക്കില്ലെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചവർ. ഒടുവിൽ യാഥാർത്ഥ്യം എന്തെന്നാൽ നമുക്കൊരിക്കലും താങ്ങുവാൻ പറ്റാത്ത സങ്കടങ്ങൾ സമ്മാനിച്ച് കടന്നു പോകുന്നതും അവർ തന്നെയായിരിക്കും. ശുഭദിനം എന്ന് പറഞ്ഞാണ് മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞതും എത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമ്മളൊന്നും ആരിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണിത്. കാരണം നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള മനോജ് ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആടിമാസവും സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
7: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: Morning Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മുടെ മോർണിംഗ് മോജോയിൽ ഈ ഒരു ടൈം എന്ന് വെച്ചാൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഈ വിഷിംഗ് സെഗ്മെന്റിലോട്ട് വിഷസ് അറിയിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജി ചേട്ടനാണ്. റാംജി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, എന്റെ ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും റാംജി ചേട്ടന്റെ ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ്. ഇങ്ങനെയാണ് അയച്ചിരിക്കുന്നത്: ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ എഫ് എം. മനസ്സ് വേദനിക്കുന്നതാണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടി വേണ്ടെന്ന് വെക്കേണ്ടി വരും. മനസ്സമാധാനമാണ് വലുത്. അത് തകർത്തിട്ട് ഈ ലോകം തന്നെ നമ്മൾ നേടിയാലും ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും 1000 ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. ചേട്ടൻ പറഞ്ഞ കാര്യം എത്ര കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. നമുക്ക് എന്തൊരു കാര്യം അച്ചീവ് ചെയ്യണം എന്നൊക്കെ തോന്നിയാൽ പോലും നമ്മുടെ മനസ്സിനെ കെടുത്ത് നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്കത് വേണ്ടെന്ന് വെക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സമാധാനമില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് എത്ര പോയെന്ന് പറഞ്ഞാലും അതിനൊന്നും ഒരു അർത്ഥമില്ലാണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള മുഹമ്മദ് ചേട്ടനും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നാസർ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മളെ നമ്മളായിട്ട് മനസ്സിലാക്കിയവർക്ക് മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് നമ്മൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം തെറ്റുകൾ മാത്രമായിരിക്കും. ശുഭദിനം എന്ന് പറഞ്ഞാണ് നാസർ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞതും എത്ര കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലേ. ഏതൊരാളും നമ്മളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ എല്ലാം തെറ്റ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ, എല്ലാവർക്കും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടും മെസ്സേജസും അയച്ചിട്ടുള്ള റാംജി ചേട്ടനും നാസർ ചേട്ടനും മുഹമ്മദ് ചേട്ടനും എല്ലാവർക്കും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്, ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കേൾക്കുവാനുണ്ട്, ഇനിയും ഒരുപാട് വിഷസും കേൾക്കുവാനുണ്ട്, അല്ല അടിപൊളി പാട്ടുകളും കേൾക്കുവാനുണ്ട്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: Pere Pardon's Gold and Diamonds Manufacturers and Wholesalers നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര ഭാവന എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ
5: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ് സ്റ്റീൽ GI പൈപ്പ് റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു YS മെറ്റൽസ് ട്രിവാൻഡ്രം റോഡ് പുല്ലമൺ കൊട്ടാരകര ഫോൺ 9446322151
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽധാരിയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി രണ്ട് മെസ്സേജസ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദേവികയും ക്ഷമികയും ചേർന്നാണ്. ഹായ് ആശ്രയ, ഞങ്ങൾ ദേവിക ക്ഷമിക. ഇന്ന് ഞങ്ങളുടെ ഡാൻസ് ടീച്ചറായിട്ടുള്ള ഹർഷ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ചേച്ചിക്ക് നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഹർഷ ചേച്ചി. അപ്പൊ എന്തായാലും ദേവികയുടെയും ക്ഷമിക കുട്ടിയുടെയും ഡാൻസ് ടീച്ചറായിട്ടുള്ള ഹർഷയ്ക്ക് എന്തായാലും ആസ്ട്രിയ FM 90 പേരിൽ നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ തന്നെ ഹാപ്പിയായി ജീവിക്കുവാൻ ഹർഷയ്ക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ ദേവികയ്ക്കും ക്ഷമികയ്ക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സിന്ധു ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹലോ ആസ്ട്രിയ FM, ഗുഡ് മോർണിംഗ്. ഞാൻ കൊട്ടാരക്കര നിന്നും സിന്ധു ആണ്. ഇന്നലെ എന്റെ സഹോദരന്റെ മകൻ കാശിയുടെ ജന്മദിനമായിരുന്നു. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കാശി എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചേച്ചിയുടെ സ്വന്തം കാശിക്കുട്ടിന് ആസ്ട്രിയ FM 90 പേരിൽ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പൊ കുഞ്ഞിന് ഒരുപാട് വർഷം ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിക്കുവാൻ സാധിക്കട്ടെ. അപ്പൊ എന്തായാലും ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റ് നമുക്കിങ്ങനെ വൈൻഡപ്പിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടിലും പാട്ടുകളും ഒരുപാട് അപ്ഡേറ്റ്സും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Nellore Joli Swapnamano, Engil Nedam Mikacha Career. 10th Plus 2 Degree Kazhinjavarkku Nursing Assistant, Hospital Administration, Human Resource Management, Digital Marketing Executive, Professional Accounting, Front Office Management, Cosmetology Thudangiya Short Term Coursukal. Revox Professional Academy, Rafa Aroma Hospital, Kottarakara.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 14 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ വീണ്ടും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ടും കാര്യങ്ങളിലേക്കും വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ കേൾക്കുവാൻ പോകുന്നത് വൈദ്യുതി മുടക്കവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. KCB കൊട്ടാരക്കര വെസ്റ്റ് സെക്ഷൻ പരിധിയിലെ പൊങ്ങൻപാറ, ചണക്കപ്പാറ, ചാന്തൂർ എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച, അതായത് ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി തടസ്സപ്പെടും. അപ്പോൾ സമയം ആരും മറക്കേണ്ട, വൈകിട്ട് 5:30 വരെ വൈദ്യുതി തടസ്സപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്ഥലം ഒന്നും കൂടി പറയുകയാണ്, പൊങ്ങൻപാറ, ചണക്കപ്പാറ, ചാന്തൂർ എന്നിവിടങ്ങളിലാണ് വൈദ്യുതി മുടക്കം വരുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോച്ചോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
8: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
9: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
10: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെ ഉള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞു, കൃത്യം 25 ആയിരിക്കാണ്. ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ പറ്റി ഒരു അപ്ഡേറ്റ് ആണ്. യെസ്, ഭക്ഷ്യ സംസ്കരണ സംരംഭകർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അനുമതികൾ. അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇനി കേൾക്കുവാൻ പോകുന്നത്. ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷനും ലൈസൻസിനും ഇനി സ്ഥിരമായ സാധ്യത ഉണ്ടായിരിക്കും. നേരത്തെ ഇത് 1 വർഷം മുതൽ 5 വർഷം വരെ ആയിരുന്നു സ്ഥിരകാല സാധ്യത എന്നതിനാൽ ഇവ പുതുക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇനി ചില നിബന്ധനകൾ കൂടി വന്നിട്ടുണ്ട്. റിസ്ക് അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തുന്നു. അതുപോലെ തന്നെ കുറഞ്ഞ അപകട സാധ്യതയുള്ള യൂണിറ്റുകൾക്ക് പരിശോധനാ ഭാരം കുറയുന്നതുമാണ്. അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നതാണ്. എന്നാൽ ഉയർന്ന അപകട സാധ്യതയുള്ള യൂണിറ്റുകളിൽ പരിശോധന ഗൗരവകരമായിരിക്കും. സ്ഥാപനങ്ങളുടെ വാങ്ങൽ, സംരംഭം, സംഭരണം, ഉൽപാദനം എന്നിവ, വിതരണം എന്നിവയുടെ വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയ രേഖകൾ സൂക്ഷിക്കേണ്ടതാണ്. മറ്റൊന്നാണ് ഹെൽത്തി, നാച്ചുറൽ, നോ ആഡഡ് ഷുഗർ, ഹാർട്ട് ഫ്രണ്ട്ലി തുടങ്ങിയ ആരോഗ്യ അവകാശവാദങ്ങൾ ഉള്ളവർ അത് ശാസ്ത്രീയമായി തെളിയിക്കുവാൻ ബാധ്യസ്ഥരായിരിക്കും. തെറ്റിദ്ധരിക്കപ്പെടുന്ന പരസ്യങ്ങൾക്കും ലേബലുകൾക്കുമെതിരെ നടപടി സ്വീകരിക്കുന്നതുമായിരിക്കും. കൂടാതെ ശുചിത്വ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളും ഹോട്ടലുകളും ഭക്ഷ്യ ഗ്രേഡ് ഉപകരണങ്ങളും മാത്രം ഉപയോഗിക്കണമെന്നും നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. പഴകിയതോ തുരുമ്പിച്ചതോ ആയ ഉപകരണങ്ങൾ, കത്തികൾ, ബ്ലേഡുകൾ തുടങ്ങിയവ മാറ്റി സ്ഥാപിക്കേണ്ടതുമാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സൈറ്റിൽ കയറി ഓൺലൈനായി വേണം അപേക്ഷ സമർപ്പിക്കാൻ. അതിൽ പറയുന്ന രേഖകളും സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫീസ് വർദ്ധിപ്പിക്കാതെ തന്നെ വിറ്റുവരവിൽ മാത്രം മാറ്റം വരുത്തിയും ആയുഷ്കാല പ്രാബല്യം നൽകിയും സംരംഭകർക്ക് ഏറെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ 1.5 കോടി രൂപ വരെ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുവാൻ പുതുക്കിയ നിയമം അനുവദിക്കുന്നുണ്ട്. ഭക്ഷ്യ സംരംഭക മേഖല ഏറ്റവും മികച്ച ചെറുകിട വ്യവസായ മേഖലയാണ്. ഈ മേഖലയ്ക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന പരിഷ്കാരങ്ങളുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചെറുകിട സംരംഭകർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കേട്ട കാര്യം വളരെ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171171.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 38 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കണ്ണൂരും കാസർഗോഡും ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ടാണ്. സംസ്ഥാനത്ത് തിങ്കളും ചൊവ്വയും, അതായത് ഇന്നും നാളെയും, ഇടിമിന്നലോട് കൂടിയിട്ടുള്ള കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ 12 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ പെയ്യുവാൻ സാധ്യതയുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തിങ്കളും ചൊവ്വയും, അതായത് ഇന്നും നാളെയും, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ തിങ്കളാഴ്ച, അതായത് ഇന്ന്, മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മീൻപിടുത്തം വിലക്കിയിരിക്കുകയാണ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുവാനും സാധ്യതയുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ വിളിക്കാം 1077 എന്ന നമ്പറിലോ 1070 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്കോ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്പർ ഒന്നും കൂടി പറയുകയാണ്, 1077 എന്ന നമ്പറിലേക്കോ 1070 എന്ന ടോൾ ഫ്രീ നമ്പറിലോട്ടോ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കേട്ട ഇൻഫർമേഷൻ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
5: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999.
8: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: Morning Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിനു മുന്നേ നമ്മൾ ഇന്നത്തെ മോർണിംഗ് മോജോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യെസ് ഇന്ന് ജൂലൈ 6 വേൾഡ് സുനോസിസ് ഡേ ആണല്ലേ. അപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും ഇപ്പോൾ തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. കാരണം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് സുനോട്ടിക് രോഗങ്ങൾ എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ എന്നാലും ഈ ഒരു രോഗത്തിൽ നിന്ന് നമുക്ക് സ്വയമായിട്ട് തന്നെ മാറി നിൽക്കാനായിട്ട് ചില മുൻകരുതലുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, വ്യക്തി ശുചിത്വവും കൈകഴുകലുകളും ചെയ്യുക, അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളുടെ ആരോഗ്യം എപ്പോഴും ഉറപ്പുവരുത്തേണ്ട മറ്റൊന്നാണ്. അതുപോലെ തന്നെ ആഹാരശീലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ ഈ സുനോട്ടിക് രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി ഒരു അപ്ഡേറ്റ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
8: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയായ എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant. On Astraya FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുക്കളത്തിന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് പാർത്ഥിവ്.
0: പാർത്ഥിവ്, ആഹാ, അടിപൊളി പേരൊക്കെയാണല്ലോ. ശരി പാർത്ഥിവ്, വീട് എവിടെയാ?
1: എന്റെ വീട് പന്തളമാണ്. പന്തളത്ത് കൈപ്പെട്ടൂർ.
0: പന്തളത്താണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: എന്റെ ഇപ്പൊ വീട്ടിൽ അച്ഛനും അമ്മ, പിന്നെ ചേച്ചിയുണ്ട്. ചേച്ചി ഇപ്പം ഓസ്ട്രേലിയയിലാണ്. അവിടെ എം ടെക് ചെയ്യായിരുന്നു. ഇപ്പം ജസ്റ്റ് കഴിഞ്ഞു ഗ്രാജുവേറ്റ്.
0: ഓക്കെ, ശരി. അപ്പൊ അമ്പലത്തിൽ വന്നതാണോ?
1: ആ, അമ്പലത്തിൽ വന്നാണ്. പഴാൻ വേണ്ടി വന്നതാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ എന്താ ചെയ്യുന്നത് പാർത്ഥിവ്?
1: ഞാനിപ്പം കറന്റ്ലി ഇപ്പൊ ബി ടെക് ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഒരു ഇതായിട്ട് വീട്ടിലിരിക്കുകയാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ആ ഒരു ചെറിയൊരു ബ്രേക്ക് സമയമാണല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, എന്തുകൊണ്ട് ഈ ബി ടെക് ഒക്കെ ചൂസ് ചെയ്തേ?
1: ബി ടെക് ചൂസ് ചെയ്യാൻ കാരണം അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്കന്ന് മാത്സും കമ്പ്യൂട്ടറൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം ഒരു കമ്പ്യൂട്ടർ സയൻസ് ആ ഒരു റിലേറ്റഡ് ഫീൽഡിൽ എന്തെങ്കിലും നോക്കാന്നുള്ള രീതിയിലാണ്. അപ്പം എല്ലാവരുടെ ഓപ്ഷൻ ബി ടെക് കമ്പ്യൂട്ടർ എടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ എടുത്ത അല്ലാതെ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ഏതായാലും സാഹചര്യത്തിന്റെ കളി മൂലം നമ്മൾ ആ ഒരു ബി ടെക് ഒക്കെ എന്ന വലിയ മേഖലയിലേക്ക് പോയി. ഇപ്പം ജോലിയിലൊക്കെ പ്രവേശിക്കാൻ നിൽക്കുകയാണ്.
1: അതെ അതെ.
0: ശരി, എങ്ങനെ ഉണ്ടായിരുന്നു ബി ടെക് കാലം? കോളേജ് ലൈഫ് എങ്ങനെ ആയിരുന്നു?
1: ആ, ശരിക്കും പറയുകയാണെങ്കിൽ 4 വർഷം അടിപൊളിയായിരുന്നു. കോളേജ് അത്യാവശ്യം നൈസായിരുന്നു. നൈസായിരുന്നു മൊത്തത്തില്. കുറെ ഫ്രണ്ട്സിനെ കിട്ടി, കുറെ അനുഭവങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു.
0: ഓക്കെ, ഈ ബി ടെക് എന്നൊക്കെ പറയുമ്പോഴേ, എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മള് പല കുട്ടികൾ രംഗത്തേക്ക് വരുന്നത് ഈ സിനിമയൊക്കെ കണ്ടിട്ട്, ബി ടെക്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആനന്ദമാണ് തുടങ്ങി ഒരുപാട് സിനിമകളൊക്കെ കണ്ട് ഇനി കോളേജ് ലൈഫ് അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷയിൽ എടുക്കുന്നതാണ്. അത്തരത്തിൽ പോയി എടുത്തതാണോ?
1: അങ്ങനെ എടുത്തതല്ല, എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചത് കോതമംഗലത്ത്, അവിടെ ഒരു എം എ കോളേജ് എന്ന് പറഞ്ഞിട്ട് കോളേജിലാണ്. അത് ഒരു ഗവൺമെന്റ് കോളേജാണ്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പരിപാടികളും ഫ്രീഡംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം കളറായിരുന്നു കോളേജ് ലൈഫ് ആണെങ്കിലും.
0: ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ അടിച്ചുപൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ. ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി പാർത്ഥിവിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും പാർത്ഥിവിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും പോയണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ള റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ. ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ. സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: ദിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുള്ളപ്പോൾ.
8: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി നമ്മുടെ പന്തളം സ്വദേശിയായ പാർത്ഥവിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ പാർത്ഥവിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. പാർത്ഥവി, ബിടെക് ആണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പുതിയതായിട്ട് ഈ ഒരു രംഗത്തേക്ക്, അതായത് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയോട് എന്താണ് പാർത്ഥി കൊടുക്കുന്ന അഡ്വൈസ്? എന്താ
1: ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബിടെക് ഡിഗ്രീനേക്കാളും കൂടുതൽ നമുക്ക് എന്താ വേണ്ട ആവശ്യം, അല്ലെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് എന്താണ്, അത് നോക്കി പോവാന്നേ ഉള്ളു മെയിൻ ആയിട്ട്. ഇപ്പം ചില ഇപ്പൊ ഇൻട്രസ്റ്റ് ഇപ്പം അതിന് ചിലപ്പോ ജോലി സാധ്യത കുറവാന്ന് എല്ലാരും പറയും. പക്ഷെ നമ്മളതിൽ ഭയങ്കര അടിപൊളിയാണ്, നമുക്ക് അതിൽ നല്ല കഴിവുണ്ടെങ്കിൽ ആ ഒരു ചെറിയ സാധ്യത മതി നമുക്ക് നല്ലൊരു ജോലി കിട്ടാനും, നല്ല ഇപ്പൊ പൈസ സമ്പാദിക്കാനാണെങ്കിലും എല്ലാത്തിലും അങ്ങനെ മതി. അപ്പൊ അതിലിപ്പം ഒരു ചിലപ്പോ ബിടെക് അങ്ങനെ ഒരു ഡിഗ്രിയുടെ ആവശ്യം പോലും ഇല്ലാത്ത കുറെ നല്ല മേഖലകളുണ്ട് നമുക്ക്. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന മേഖലകളുണ്ട്. അപ്പൊ അങ്ങനെ നോക്കി സ്വന്തം ഇഷ്ടം പ്രകാരം പോവാ, അല്ലാതെ ആരെ ഇൻഫ്ലുവൻസ് പോയില്ല, ഇത്രേ ഉള്ളു.
0: തീർച്ചയായും ഒരു വലിയ കാര്യം പറഞ്ഞത്, കാരണം നോക്കുവാണെങ്കിൽ പലരും പറയുന്ന കേട്ട് സ്വന്തം ഇഷ്ടത്തെ ഇങ്ങനെ അടക്കി വെച്ച് എന്താണ് ഇഷ്ടമില്ലാത്ത മേഖലയെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പോകേണ്ട അവസ്ഥ ഒരുപാട് പേർക്കുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന മേഖലയെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽഡിൽ സക്സസ് ആവാൻ സാധിക്കും, അല്ലേ?
1: അതെ അതെ,
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും പരിചയപ്പെടുന്നതിൽ സന്തോഷം ഇന്ന്. അപ്പൊ ഇതുപോലെ അടിപൊളിയായിട്ട് പോകാൻ പറ്റട്ടെ, ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനെ തൊട്ടരികിലെത്തിന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെടുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് പന്ത്രണ്ട് സ്വദേശിയായ പാർത്ഥിവിനെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും പാർത്ഥിവ് ഒരു ബിടെക് ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ എന്തായാലും എഞ്ചിനീയറിംഗ് എടുക്കുന്ന ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന വാക്കുകളാണ് പാർത്ഥിവിന് കേട്ടോ. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
6: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. Appo nammal angarthe nammada kottarakara railway station e thottarikile thinna oru paadu pere ingane parichayappettondirikkana. Dei thottarathil chetan undu, chetane onnu parichayappedam. Cheta per enganeyanu?
1: Ente per Achu enna.
0: Achu, valare cute aya per ekkanallo. Achu cheta, veedu evadeya?
1: Poriyil, poriyil.
0: Okay, veettil aarukke undu?
1: Veettil achane ammayum njanum ചേട്ടനും.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: വലിയ കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടിയും ഇങ്ങനെ പോകും.
0: ഓക്കെ, വലിയ കുഴപ്പമില്ല തട്ടിയും മുട്ടിയും പോകുന്നു അല്ലേ?
1: അതെ.
0: ശരി ശരി, എന്താ ഇപ്പൊ ചെയ്യുന്നത്?
1: ഞാനിപ്പം പ്ലംബിങ്ങിന്റെ ഐറ്റംസ് ഒക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന എന്റെ ഒരു സെയിൽസ് മാൻ മാർക്കറ്റിംഗ്.
0: ഓക്കെ, എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? ഇപ്പം
1: ജോലി കുഴപ്പമില്ല.
0: കുഴപ്പമില്ല.
1: അപ്പോഴേ
0: ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും?
1: ആഗ്രഹം എന്തോ കൊറേ വണ്ടികൾ എടുക്കണം, അത് തന്നെ ആഗ്രഹം.
0: കൊറേ വണ്ടികൾ എടുക്കണം, അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? വണ്ടി പ്രേമിയാണോ?
1: ആ ഏകദേശം ഏകദേശം ഒക്കെ
0: ഏകദേശം. അപ്പൊ ഡ്രൈവ് ചെയ്യും?
1: ഓടിക്കും.
0: ഓടിക്കും. അപ്പൊ ഏറ്റവും ദൂരെ പോയി യാത്ര എങ്ങോട്ടാ?
1: ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് പോയത് പൊന്മുടിയില്.
0: പൊന്മുടിയിലാണ്. ഓക്കെ, ശരി ശരി. അപ്പോഴേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഈ ഒരു വണ്ടി പ്രേമം കുറച്ച് കൂടുതലാണല്ലോ. ഒരുപാട് ഒരുപാട് കാറുകളും ബൈക്കുകളൊക്കെ വാരി കൂട്ടണം എന്നൊരു ആഗ്രഹമുണ്ട്. ആക്ച്വലി നല്ലത് തന്നെയാണോ?
1: അത് ഓരോരുത്തരുടെ ആഗ്രഹമില്ലേ, അത് പലതും ചിലവർക്കത് മോശമായിട്ട് തോന്നും, ചിലവർക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടും ആഗ്രഹം. അതൊക്കെ ഇത്രേ ഉള്ളൂ, അല്ലാതെ വലിയ ഇതൊന്നും ഇല്ല.
0: ഓക്കെ, ഈ വണ്ടിയൊക്കെ എടുത്തിട്ട് എന്തായിരിക്കും ആഗ്രഹം? ലൈക്ക് എന്താണ്, റെന്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ സമ്പാദിക്കണമെന്നാണോ? അതോ
1: ഏ അല്ല അല്ല അല്ല,
0: ഒരു ക്രേസ് ആണ് വണ്ടി എടുക്കാൻ.
1: ക്രേസ്?
0: ഓക്കെ, ശരി ശരി. അപ്പൊ തികഞ്ഞ ചേട്ടൻ പറഞ്ഞു കേട്ടില്ല,
1: വണ്ടി എടുത്താലേ വെറ്റടിക്കാൻ പറ്റും.
0: ഓക്കെ, തീർച്ചയായിട്ടും. ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും തികഞ്ഞ ഒരു വണ്ടി പ്രേമിയാണ് ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പൊ എന്തായാലും ആഗ്രഹം പോലെ ഭാവിയിൽ നല്ല അടിപൊളി വണ്ടിയൊക്കെ എടുക്കാൻ സാധിക്കട്ടെ. എന്ത് ടൈപ്പ് വണ്ടി ആഗ്രഹം? കാറാണോ ബൈക്കാണോ എങ്ങനെയാണ്?
1: കാറ്.
0: കാറ് തന്നെ. ഓക്കെ, സൂപ്പർ കാറുകൾ കാണാം.
1: ജിപ്സി അങ്ങനത്തെ.
0: ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ആഗ്രഹം പോലെ സാധിക്കതെല്ലാം. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുക്കളത്തിൽ നിന്ന് ഒരുപാട് പേരെ ഇന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് അച്ചു ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 Nadinoppum Nattarkoppum. Appo nammal angarde nammade Kottarakara railway station ayottarigile thina oru paadu pere inda parichayapettondirikkana. Dei tottadutha oru chetan undu, chetan ingane vandikathirikkana. Parichayapadam, endanu pere?
1: Ente pere Hari.
0: Hari, Hari chetta veedu aduthaneyano?
1: Veedu Kundra.
0: Kundra sneeshiyana. Okay, seri. Appo veettil aarukkunde?
1: Amma, chechi, ammumma.
0: Ellare happy aayittu povu.
1: Ellare happy aayittu povu.
0: Chechiyekku endha cheyyune?
1: Chechi porthottu povanundu, Gulfilottu povanu vendi.
0: Gulfil povanu nikkana. Okay, adipoli. Appo അനിയൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഫിനാൻസിലായിരുന്നു, ഇപ്പം റിസൈൻ ആയിട്ട് നിൽക്കുക. പുതിയ ജോലികൾ നോക്കിക്കൊണ്ടിരിക്കുന്നു.
0: എന്ത് പറ്റി പഴയ ജോലി അത്ര മോശമാണോ റിസൈൻ ചെയ്തത്?
1: മോശമൊന്നുമല്ല, പുതിയൊരു സാലറിയും ഹൈക്കും എല്ലാം കൂടെ വെച്ചിട്ടാണ് ഇത് നോക്കുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്താ, നമ്മൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിങ്ങനെ എന്താണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പുതിയൊരു ജോലിയിലേക്ക് പോവാണ് അല്ലേ?
1: അതെ അതെ.
0: ശരി, അപ്പം ഫിനാൻസ് എന്തുകൊണ്ടാ ചൂസ് ചെയ്തത് ജോബ് സെക്ടർ ആയിട്ട്?
1: ഫിനാൻസ് ചൂസ് ചെയ്തത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ആ സമയത്ത് ജോലി തപ്പി നടന്ന സമയത്ത് ഇതാണ് വന്നത്, അങ്ങനെ കയറിയതാ.
0: ഓക്കെ, ശരി. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഒരു ജോലി നോക്കിയപ്പോൾ കിട്ടിയ ഫീൽഡ് ഇതാണ്, അതുകൊണ്ട് ഈ ഫീൽഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ നിൽക്കുകയാണ്.
1: ബ്രേക്കാണ്, ഒരു മാസം ബ്രേക്ക് എടുത്തിട്ട് പുതിയതൊട്ട് കയറുന്നുള്ളൂ.
0: ഈ പുതിയ കയറാൻ പോകുന്ന ഫീൽഡ് തന്നെയാണ്?
1: അല്ല അല്ല, വേറെ എന്തെങ്കിലും നോക്കുന്നത്.
0: വേറെയാണ് നോക്കുന്നത്. ഓക്കെ, ശരി ശരി. അപ്പോഴേ എന്താണ് ഹോബീസ് ഒക്കെ എന്താ വെറുതെ ചെയ്യുന്ന പരിപാടിയൊക്കെ? എന്താ
1: ട്രാവലിംഗ്?
0: ട്രാവലിംഗ് ആണ് ഈ ഇന്ന ദൈവമേ നമ്മൾ ഈ ചെറുപ്പക്കാരൊക്കെ എന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും, ഒട്ടുമിക്ക എല്ലാവർക്കും ഈ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണല്ലേ?
1: ട്രാവലിംഗ് ഒരു ക്രൈസ് ആണ് സത്യം പറഞ്ഞാൽ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം നമുക്കൊക്കെ ജോലി ഉള്ളതുകൊണ്ടാണ് ചെറിയ ബുദ്ധിമുട്ട്, കാരണം ജോലി ലീവ് എടുത്ത് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഇല്ലാതെങ്കിൽ നമുക്ക് മാക്സിമം ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഒട്ടുമിക്ക എല്ലാ ചെറുപ്പക്കാരുടെ ആഗ്രഹം എന്ന് പറയുന്നല്ലേ
1: ട്രാവലിംഗ്.
0: ഏറ്റവും ഒരു ഡ്രീം പ്ലേസ് എവിടെയാ?
1: പ്ലേസ് വരുന്നത് മണാലിയാണ്.
0: മണാലിയാണ്? അവിടെ ഞാൻ പോയിട്ടുണ്ട്
1: കേട്ടോ. ഞാൻ പോയിട്ടില്ല, എനിക്ക് പോകാൻ പറ്റിയ സിറ്റുവേഷൻ കിട്ടിയിട്ടില്ല, പോകണം.
0: ഓക്കെ, ശരി ശരി. നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും മനോഹരമായ പ്ലേസ് ഉണ്ടോ? നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു, അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയ പ്ലേസ് ആണ്. ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക് മണാലി പോകാൻ ഒരു കോളേജ് ഡേയ്സിൽ. അപ്പൊ അങ്ങനെ ഒരു 4-5 ദിവസം മണാലി സ്റ്റേ ചെയ്യാൻ പറ്റി. അപ്പൊ എന്തായാലും അവസരം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് മിസ് ചെയ്ത അവസരം മുതലാക്കണം, പോകണം കേട്ടോ.
1: ഉറപ്പായിട്ടും പോവാതൊന്നും ഇരിക്കത്തില്ല.
0: ശരി ശരി. അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ലൈഫില്?
1: നല്ലൊരു ബെറ്റർ ജോബും ബെറ്റർ കരിയറും ആണ് നല്ലതായിട്ട് തോന്നുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായും. ഏതൊരു ചെറുപ്പക്കാരുടെ ആഗ്രഹം പോലെ നല്ലൊരു ബെറ്റർ കരിയർ വേണം, നല്ലൊരു ജോബൊക്കെ ആയിട്ട് ജീവിതം ഒന്ന് ഓക്കെ ആക്കി സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകണം അല്ലേ?
1: അത് കഴിഞ്ഞിട്ട് കറങ്ങാൻ പോകണം.
0: അത് കഴിഞ്ഞിട്ട് കറങ്ങാൻ പോകണം,
1: കുറച്ച് വരുമാനമൊക്കെ ആയിട്ട് കറങ്ങാൻ പോകണം.
0: അടിപൊളി, അത് വെള്ള, അത് വെള്ള. ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ആഗ്രഹങ്ങൾ നടക്കട്ടെ എല്ലാം. അപ്പൊ ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ.
1: താങ്ക് യു, താങ്ക് യു.
0: അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനെ തൊട്ടരികിലെത്തി ഒരുപാട് യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹരിച്ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM 90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
6: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.

0: Yes, once again we are back on Radio 1 T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: അഭിലാഷ്.
0: അഭിലാഷ് ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: കോട്ടാതല.
0: കോട്ടാതലയിലാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഓക്കെ.
0: ഏകാന്ത ജീവിതമാണ്. എങ്ങനെ പോകുന്നു
1: ജീവിതം?
0: വണ്ടി ഓടിക്കാനാണ്? ഡ്രൈവറാണ്.
1: ടാക്സിയാണ്.
0: ഓക്കെ. വളയം പിടിക്കാൻ തുടങ്ങി എത്ര നാളായി?
1: 31 വർഷമായി.
0: 31 വർഷമായി. ഓക്കെ. 31 വർഷമായിട്ട് നമ്മുടെ സന്തത സഹചാരിയായിട്ട് ഈ വണ്ടി ഒന്നും കൂടെ ഉണ്ട്.
1: ഇതിപ്പോ വണ്ടികൾ മാറിക്കൊണ്ടിരിക്കും, നമ്മൾ പഴയത് തന്നെ.
0: അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വണ്ടികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, നമ്മൾ പഴയ ആള് തന്നെ അല്ലേ?
1: പഴയ ആള് തന്നെ.
0: ശരി ശരി. ഓക്കെ. അപ്പോഴേ ഇപ്പൊ ഓട്ടോ ഉണ്ടോ?
1: കുഴപ്പമില്ല, അത്യാവശ്യം ഇങ്ങനെ പിടിച്ചു പോവാം.
0: കാരണം ഈ പൊതുവെ ഈ ഓട്ടോ ചേട്ടന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓട്ടോ ഒക്കെ ഭയങ്കര കുറവാണെന്ന്.
1: ഓട്ടോ ഉണ്ട്, പക്ഷേ ഓട്ടോക്ക് ഓട്ടം കുറവാ. കാർ രണ്ടുകൂടെ ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇതിപ്പോ മുതലയുടെ ലോൺ എടുത്തത് കൊണ്ട് കുറച്ചടവേ ഉള്ളൂ. 1,050 രൂപ മാസം അടവേ ഉള്ളു, അതുകൊണ്ടങ്ങ് എടുത്താ.
0: ശരി ശരി ശരി. ഓക്കെ. നോക്കുവാണെങ്കിൽ ഇപ്പഴേ ഈ വണ്ടിയുടെ ഡീസൽ വില വർദ്ധന ഒക്കെ
1: ഓട്ടോയ്ക്കും പിന്നെ വലിയ ഇതൊന്നും ഇല്ല. 115 രൂപയാണ് പെട്രോളിന്റെ വില. അതുകൊണ്ട് വലിയ ലാഭം ഇല്ല, സ്വന്തമായിട്ട് ഓടിക്കുന്നത് കൊണ്ട് കുറച്ച് പൈസ കിട്ടും.
0: അപ്പൊ എന്തുകൊണ്ട് ഈ ഡ്രൈവിംഗ് മേഖല എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തത് ജീവിത മാർഗമായിട്ട്?
1: അത് പണ്ട് തൊട്ടേ അങ്ങ് പഠിച്ചു കേട്ടതാ. നമ്മളെ പാരമ്പര്യമായിട്ടേ ഉള്ളതാ.
0: ഫാമിലി പണ്ട് മുതലേ ഡ്രൈവിംഗ്
1: ഉണ്ട്, പണ്ട് മുതലേ ഉണ്ട്.
0: അങ്ങനെ നമ്മൾ ഈ മേഖല തെരഞ്ഞെടുത്ത്
1: തന്നെ വന്നതാ. എന്താ അമ്മയുടെ അച്ഛനും ഞങ്ങളെല്ലാരും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വണ്ടി ഓടിക്കുന്നത്. കൂട്ടത്തിൽ തന്നെ
0: പരിചയ സമ്പന്നരായ ഡ്രൈവേഴ്സ് ആണ്
1: ഒരുപാട് പേരുണ്ട്. ഉണ്ട്.
0: അപ്പൊ ഏറ്റവും ദൂരെ പോയ യാത്ര എങ്ങോട്ടാ?
1: വേളാങ്കണ്ണി.
0: വേളാങ്കണ്ണി പോയിട്ടുണ്ട്. ഓക്കെ. ശരി ശരി. അപ്പൊ ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോഴേ വണ്ടി ഓടിക്കുന്നതിൽ പറയും വലിയ സന്തോഷം മറ്റൊന്നും ഇല്ലല്ലോ.
1: സമയം ഒറ്റയ്ക്കായാലും ജീവിക്കാം. വണ്ടി ഓടിച്ച പലരുമായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് ഓരോ സ്ഥലത്ത് ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് പോകുന്നത്. അങ്ങനെയുള്ള അത് വെച്ച് നമ്മൾ ഓടിച്ചു പോകുന്നു.
0: ഓക്കെ. അപ്പൊ എന്നാലും ഇനി ഒരുപാട് യാത്രകൾ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.
1: ഞാനുള്ള അവസരം വരട്ടെ.
0: ചേട്ടന് പരിചയപ്പെടുന്നതിൽ സന്തോഷം
1: കേട്ടോ.
0: അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് കോട്ടാത്ര സ്വദേശിയായ അഭിലാഷ് ചേട്ടനെ കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ്.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ടേ.
0: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി
2: 12 മണി.
0: വായിച്ചറിയാം ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിദ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫി. ഒത്തിരി പാട്ടുകളും പാട്ട് വിശേഷങ്ങളുമായിട്ട് ഇന്ന് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദാ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി 2 മണി വരെ നിങ്ങളുടെ ഫേവറേറ്റ് ആയ പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം കാസറ്റ് കഫിയിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. ഒപ്പം തന്നെ വാട്സപ്പിലൂടെയും ഇഷ്ടഗാനങ്ങൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490090. 9526690090. മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഈ ഒരു വീക്കിൽ നമ്മുടെ കാസറ്റ് കഫേയിലേക്ക് വിളിച്ച് പാട്ടുകൾ ആവശ്യപ്പെടുന്നവരിൽ നിന്നും അതുപോലെ മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും ഒരാളെ ലക്കി ഡ്രോയിലൂടെ നമ്മൾ സാറ്റർഡേ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയെ കാത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു കിഡ്ലൻ ഗിഫ്റ്റ് ആണ് കേട്ടോ. സോ സമ്മാനങ്ങൾ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കാസറ്റ് കഫേയിലേക്ക് പാട്ടുകൾ ചോദിച്ച് വിളിക്കാം, മെസ്സേജ് അയക്കുകയും ചെയ്യാം. അപ്പോൾ സോനു നിഗം പാടി മനോഹരമാക്കിയ ഒരു പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രം ദ മൂവി ഏക് കില്ലാടി ഏക് ഹസീന.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സ് ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ.
6: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
7: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
6: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി
2: 12 മണി വരെ. നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
5: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റ് ആയിരിക്കാൻ കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ
6: ഹലോ
5: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്? ഹലോ
6: ഹലോ
5: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്? ഹലോ, ചേച്ചി റേഡിയോ അടുത്ത് കുറച്ചൊന്ന് മാറി നിൽക്കാമോ? ഓക്കെ. ഹലോ, ആ കേക്കാം. ശശികല ചേച്ചി, എവിടെ നിന്നാ വിളിക്കുന്നേ? ആരൊക്കെയുണ്ട് വീട്ടില്?
6: വീട്ടില് രണ്ടു മക്കളും അവരച്ഛനും അമ്മയും.
5: എല്ലാരും സുഖമായിട്ടിരിക്കാണ്. ആദ്യമായിട്ടാണ്
6: ജോലി ചെയ്തോണ്ടിരിക്കുന്നത്.
5: എന്തോ?
6: ഇപ്പൊ കമ്പനിയിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്.
5: ജോലി ചെയ്തോണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പൊ അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുവാണല്ലേ.
6: ഞങ്ങളിങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ വിളിച്ചതാണ്.
5: ഓക്കെ, അപ്പൊ വിളിച്ചു കിട്ടി. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, നമ്മുടെ ദാസേടനും സുശീലാമ്മയും ചേർന്ന് പാടിയ പാട്ടല്ലേ. ഡെഡിക്കേഷൻ ഉണ്ടോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ. ഓക്കെ, എന്തായാലും ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ശശികല ചേച്ചിയാണ്. ചേച്ചി, ചോദിച്ചിരിക്കുന്നത് ഒരു പഴയ പാട്ടാണ്, എങ്ങനെ നീ മറക്കും എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഗാനഗന്ധർവൻ ദാസേടനും സുശീലാമ്മയും ചേർന്ന് പാടിയിട്ടുള്ള ദേവദാരു പൂത്തു എന്ന പാട്ടാണ്. ശ്യാം സാറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ശശികല ചേച്ചിക്ക് വേണ്ടിയിട്ടും കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് നമസ്കാരം, ഞാൻ നെടിയവേളയിൽ നിന്നും അംഗനവാടി ടീച്ചർ ഗ്രേസിയാണ്. എനിക്ക് ആകാശഗംഗ തീരത്തിനപ്പുറം 1000 വെണ്ണക്കൽ മണ്ഡപം എന്ന പാട്ടിട്ട് തരുമോ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രേസ് ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ടീച്ചർ ചോദിച്ചിരിക്കുന്ന പാട്ട് കുഞ്ഞാറ്റക്കിളികൾ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. കെ ജയകുമാറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. MJ ജോസഫ് ആണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ഗ്രേസ് ടീച്ചർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവ് ലേക്ക് ടു ദ നമ്പർ 0474-2919-0-0-4-7-4-2-9-1-9-0-0. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0-0. അപ്പോൾ കേൾക്കാം കുഞ്ഞാറ്റക്കിളികൾ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM Architects നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
5: JM Architects, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ഒപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
9: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനോമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 32 മിനിറ്റ് ആയിരിക്കാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അയാ മേഘ, ഒരു പാട്ട് വെച്ചു തരുമോ? ഓലത്തുമ്പത്തീരും നൂഞ്ഞാലാടും ചെല്ല പൈങ്കിളി കാസൽ കഫേ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മേഘ മെസ്സേജ് അയച്ചിരിക്കുന്നത്. മേഘ ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരു എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടാണ്. നമ്മുടെ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ജാനകിയമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഇളയരാജയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് പാടാത്ത അമ്മമാരുണ്ടാവില്ല. അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയുള്ള വരികൾ നമ്മുടെ ബിശു തിരുമല എഴുതിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പാട്ട് പാടിയിട്ടുള്ള എല്ലാ അമ്മമാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മേഘയ്ക്ക് വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് ആശ്രയ, പനവയിലെ കണ്ണങ്കോട് നിന്നും രാജിയാണ്. വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ഒരു ഫാമിലി സോങ് വെച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും രാജചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഒരു മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പാട്ട് തന്നെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനോമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി
2: 12 മണി.
0: വായിച്ചറിയാം ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ അവസാന പാദത്തിൽ ശ്രീ മോദി ന്യൂസിലന്റിലെ ഓക്ലൻഡ് സന്ദർശിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സഹകരണ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയായി. കാർഷിക ഗ്രാമീണ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് സഹകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗം അസമിലെ ഗുവാഹത്തിയിൽ ഇന്നും നാളെയുമായി നടക്കും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്നും നാളെയും പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളിലേക്ക്.
2: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ഈ മാസം 14 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ബീഹാറിലെ ബംഗിപൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നീ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 13 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. ജൂലൈ 30 വോട്ടെടുപ്പ്. നീറ്റ് യുജി പരീക്ഷയുടെ ഫീസ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാലാവധി നാളെ അവസാനിക്കും. ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചവർക്ക് ഫീസ് തിരിച്ചു നൽകി തുടങ്ങിയതായി എൻടിഎ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് 3 നടന്ന പരീക്ഷ റദ്ദാക്കിയതോടെയാണ് ഫീസ് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനതല പ്ലസ് 1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പിഎസ്സിയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പിഎസ്സിയുടെ വിശ്വാസ്യത തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഭാരതീയ ജനസംഘ് സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125 ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്ന് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ശ്യാമപ്രസാദ് മുഖർജിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഇറാനിൽ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ച ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിച്ച് ഇറാൻ എംബസി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണിതെന്ന് ഇറാൻ പ്രതികരിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9 സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിതി ഖരെ അധ്യക്ഷയാകും. പരിപാടി മറ്റന്നാൾ സമാപിക്കും. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ യുഎസ്എ ബെൽജിയവുമായി ഏറ്റുമുട്ടും. 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ മറികടന്ന നോർവേ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. 1-2 നോർവേയുടെ ജയം. അതിനിടെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കഴിഞ്ഞ 1.5 ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ സ്വന്തം ചുമലിലേറ്റിയ ഐതിഹാസിക യാത്രയ്ക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. 2010 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അമേരിക്കയ്ക്കെതിരെ കളിച്ചുകൊണ്ടാണ് നെയ്മർ ബ്രസീലിനായി അരങ്ങേറ്റം കുറിച്ചത്. 16 ശേഷം അമേരിക്കയിൽ അതേ മൈതാനത്ത് വെച്ച് തന്നെ തന്റെ മഞ്ഞക്കുപ്പായത്തിലെ കരിയർ താരം അവസാനിപ്പിക്കുകയാണ്. പെലെയുടെ റെക്കോർഡ് മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന പുരുഷ താരമെന്ന ഖ്യാതി നെയ്മർക്ക് സ്വന്തമാണ്. ആകെ 129 മത്സരങ്ങൾ, 80 4 ലോകകപ്പുകളിലും സാന്നിധ്യമായി. ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പമുള്ള നെയ്മറുടെ കഥ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്നും സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കും.
1: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 539 ഉയർന്ന് 78,303 നിഫ്റ്റി 159 നേട്ടത്തിൽ 24,430 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 1,07,520 ഗ്രാമിന് 13,440 ഇന്നത്തെ വില. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ മരണസംഖ്യ 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000 പേരെയാണ് കാണാതായത്. 80 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്കൊരു പാട്ട് വേണം, നിന്നിഷ്ടം എന്നിഷ്ടം എന്ന മൂവിയിലെ ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ. ഞാൻ കൊട്ടാരക്കര നീലേശ്വരം അണ്ണൂർ എന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നു. എൻ്റെ പേര് ശശികല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശശികല ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ ദാസേടനും ജാനകി അമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ടാണ്. നിന്നിഷ്ടം ഇന്നിഷ്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി കണ്ണൂർ രാജൻ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. എത്ര വട്ടം കേട്ടാലും മതി വരാത്ത ഒരു എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടാണ്. എന്തായാലും ഈ ഒരു പാട്ട് ശശികല ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് ചേച്ചി, എന്റെ പേര് മാളവിക. എനിക്കൊരു ഹിന്ദി സോങ് വെച്ചു തരുമോ? ദുരന്തർ മൂവിയിലെ ഇഷ്ക് ജലകർ പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മാളവിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മാളവികയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. രൺവീർ സിംഗിന്റെ ഒരു സൂപ്പർ ഡ്യൂപ്പർ മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള പാട്ടാണ്. ഇർഷാദ് ഖമിൽ വരികൾ എഴുതിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. അപ്പൊ ഈ ഒരു പാട്ട് നമ്മുടെ മാളവികയ്ക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919070 4974 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. യെസ്, എങ്ങനെ കാസറ്റ് കഫിയാണ് ആശ്രയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കാനും കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ മാത്രമല്ല, ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇതാരാണ്? ഇതാരാണ്? രാജേഷ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചോ?
3: ഓക്കേ,
0: ഇന്ന് ലീവാണ്, അതുകൊണ്ട് സുഖമായിട്ടിരിക്കുകയാണല്ലേ. കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, പിന്നെ ഏത് പാട്ടാ കേൾക്കണ്ടേ?
3: എനിക്ക് ഒളിമ്പിൽ അന്തോണി യാദവ്.
0: ആ,
3: അതിലെ നീലാ പൈതലെ.
0: ഓക്കെ, നമ്മുടെ ദാസേട്ടന്റെ ഫാൻ ആണോ? ദാസേട്ടന്റെ ഫാൻ ആണോ? ദാസേട്ടൻ ഫാൻ ആണ്. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് ഈ ഒരു, ആ അത് കുഴപ്പമില്ല. ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി അല്ലേ.
3: സ്കൂളിന്റെ പേര്
0: ഗ്ലൂ മൗണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള പേരാണല്ലോ. അപ്പോ ഗ്ലൂ മൗണ്ട് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ.
3: ഇല്ല മാഡം.
0: എന്തോ പറഞ്ഞു?
3: ഞാൻ എന്റെ ബസ് നമ്പർ 4, അതിലെ ഡ്രൈവറാണ് ഞാൻ.
0: ആ ഓക്കെ, അപ്പോ
3: എല്ലാ കുട്ടികൾക്കും
0: വേണ്ടിയിട്ട്,
3: അതായത് ആ സോങ് അത് അങ്ങനെയാണ്.
0: ഓക്കെ, ബസ്സിലൂടെ ട്രാവൽ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി, ആ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി. ഓക്കെ, അപ്പോ ഗ്ലൂ മൗണ്ട് അല്ലേ. ഓക്കെ, ഓക്കെ, അപ്പൊ മംഗലാപുരത്തെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലൂ മൗണ്ട് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് രാജേഷ് ഏട്ടനാണ്. രാജേഷ് ഏട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഒളിമ്പിൻ അന്തോണി എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള നില പൈതലെ എന്ന പാട്ടാണ് ഈ ഒരു പാട്ട്. ഗ്ലൂ മൗണ്ട് സ്കൂളിലെ എല്ലാ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടും നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒരുപാട് കരുതലും സ്നേഹവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് അനാമിക ചേച്ചി, എനിക്ക് ദേവദൂതൻ മൂവിയിലെ കരളെ നിൻ കൈപിടിച്ചാൽ എന്ന പാട്ട് വെച്ചു തരുമോ? ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്നും അനശ്വരയാണ്. അനശ്വര ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ ദാസേടനും പി വി പ്രീതിയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. സംഗീത മാന്ത്രികൻ വിദ്യാസാഗർ ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. കൈതപ്പുറമാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു ദേവദൂതൻ എന്ന സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ റിലീസായ സമയത്ത് അത്ര പരാജയപ്പെട്ട സിനിമ കൂടിയായിരുന്നു. പക്ഷെ സിനിമയിലെ പാട്ടുകളെല്ലാം അത്രമേൽ മനോഹരമായിട്ടാണ് നമ്മുടെ വിദ്യാസാഗർ കമ്പോസ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു പാട്ട്. ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള വരികളുള്ള ഒരു പാട്ടാണ്. പ്രണയിച്ചവർക്കും പ്രണയം അർത്ഥവത്തായവർക്കും വേണ്ടി നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. ഈ ഒരു പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അനശ്വരയ്ക്ക് വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Yasit Coffee.
5: Evide ishtam pole vaattu.
6: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 37 മിനിറ്റ് ആയിരിക്കാണ്. ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ.
7: ഹലോ, നമസ്കാരം മോളെ.
6: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
7: ഇത് നെടിയവിളിൽ നിന്ന് ശാന്ത ചേച്ചിയാണ്.
6: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങള്?
7: നല്ല വിശേഷം.
6: നല്ല വിശേഷമാണ്.
7: നല്ല അന്തരീക്ഷമാണ്.
6: മഴയൊക്കെ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്ന സമയമാണല്ലേ. മക്കളൊക്കെ എന്തിയോ, ഉറങ്ങിയോ?
7: മക്കളെല്ലാരും ഉറങ്ങി.
6: എല്ലാരും ഉറങ്ങി.
7: താമസിച്ചാണല്ലോ എന്റെ ഫോൺ എടുത്തത്, അതുകൊണ്ട് എന്റെ മക്കളെല്ലാരും ഉറങ്ങി.
6: ഉറങ്ങിയല്ലേ. പാട്ട് കേൾക്കാനായിട്ട് അവർക്ക് അവസരം കൊടുത്തില്ലല്ലോ അല്ലേ?
7: കൊടുത്തില്ല മോള്.
6: ഓക്കെ, അപ്പൊ അടുത്ത തവണ വിളിക്കുമ്പോ കുറച്ചുകൂടെ നേരത്തെ വിളിക്കാട്ടോ.
7: ഞാൻ 12 മണി തൊട്ടേ വിളിക്കുന്നു.
6: വിളിക്കുവാണ്. ഓക്കെ, അപ്പൊ പല കോളേഴ്സും വിളിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് കണക്ട് ആവാത്തത് കേട്ടോ.
7: ഓക്കെ.
6: ഫുഡൊക്കെ കഴിച്ചോ?
7: ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. 2 മണി കഴിയും.
6: ഓക്കെ, അപ്പൊ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ടിരുന്ന് കഴിക്കും അല്ലേ. ഓക്കെ, നീ ഇത് പാട്ടൊക്കെ കേൾക്കണ്ടേ?
7: ഒരു മിന്യാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന സിനിമയിലെ മെല്ലെ മെല്ലെ മുഖപ്പടം ചെല്ലൊന്ന് ഒതുക്കി എന്നുള്ള പാട്ട് കേട്ടിച്ചേർന്നേ മോളെ.
6: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
7: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, പിന്നെ എന്റെ അംഗൻവാടി മക്കൾക്കും എന്റെ ടീച്ചറിനും എല്ലാവർക്കും വേണ്ടി.
6: ഓക്കെ, എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് വെച്ചു തരാട്ടോ.
7: ഓക്കെ, താങ്ക് യു.
6: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും സുഖമായിട്ടിരിക്കാണ്. ശ്രീകുട്ടൻ ഇവിടെ ഉണ്ട്. ശ്രീകുട്ടനെ മാത്രം മതിയോ? ഞങ്ങളെ ഒന്നും വേണ്ടേ?
7: ഞാൻ എല്ലാരും അന്വേഷിക്കുന്നുണ്ട്. എന്നാലും ശ്രീകുട്ടനോട് ആദ്യം ഞാൻ പാട്ട് ചോദിച്ച ഒരാളാണ് റേഡിയോയില്.
6: ഓക്കെ,
7: അതുകൊണ്ട് എനിക്ക് ആ ഒരു പേര് മറക്കാൻ പറ്റത്തില്ല.
6: മറക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഒരു സ്പെഷ്യൽ സ്നേഹം ശ്രീകുട്ടനോടാണ്.
7: ഓക്കെ
6: ഓക്കെ, അന്വേഷണം പറയാട്ടോ.
7: വിളിച്ചതിൽ
6: ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ശാന്ത ചേച്ചി, ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരു മിന്നാ മിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഓയിൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ മാഷ് ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. നമ്മുടെ ശാന്ത ചേച്ചിക്ക് വേണ്ടിയിട്ടും ശാന്ത ചേച്ചിയുടെ അംഗനവാടിയിലുള്ള എല്ലാ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടും അവിടുത്തെ ടീച്ചർക്ക് വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രയ, എന്തിനു വേറൊരു സൂര്യോദയം എന്ന പാട്ട് വെച്ചു തരാമോ? വേണുഗോപാൽ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് മഴയെത്തും മുൻപേ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേനും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള പാട്ടാണ്. രവീന്ദ്രൻ മാസ്റ്ററാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. കൈതപ്പുറമാണ് വരകിൽ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് തീർച്ചയായിട്ടും നമ്മുടെ വേണുഗോപാൽ ചേട്ടന് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം ചിത്രാമ്മയുടെയും ദാസേട്ടിന്റെ വോയിസിൽ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444717171.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
5: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലൈൻസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 53 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ കോഴിപ്പാലത്തെ ഷംസുക്കെയാണ്. ഒരുപാട് പേര് പൈസ തരാനുണ്ട്. അവർക്ക് വേണ്ടി ഓ സൈനബ, അഴകുള്ള സൈനബ പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഷംസുക്ക മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള പാട്ട് ഡെഡിക്കേഷൻ തന്നെയാണ്. എന്തായാലും ഷംസുക്കയ്ക്ക് പൈസ കൊടുക്കാനുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഏറ്റവും സ്നേഹത്തോടു കൂടി, നല്ല കരുതലോടുകൂടിയാണ് ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പാട്ട് കേട്ടിട്ട് ആൾക്കാർ പൈസ തരും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ആ ഒരു കൂട്ടത്തിൽ സൈനബ ചേച്ചി ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഒരു പാട്ട് അവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഷംസുക്കയ്ക്ക് പൈസ കൊടുക്കാനുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അമൃതം എന്ന സിനിമയിലെ പാട്ടാണ്. ദാസേടനും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ടാണ് കൈതപ്രമാണി. പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേൾക്കാം. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ RJ അനാമിക

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഹേ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ലൗഡ് സ്പീക്കർ. കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ആശ്രയ FM 90 ഇങ്ങനെ കാസറ്റ് കഫേ ഒക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഓരോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും അല്ലെ. യെസ്, ഇന്ന് July 6 നമ്മൾ മനുഷ്യരും ഈ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള ആരോഗ്യപരമായ ബന്ധത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വേൾഡ് സൂനോസിസ് ഡേ അഥവാ ജന്തുജന്യ രോഗ ദിനമാണല്ലേ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കാൻ പോകുന്നതെല്ലാം തന്നെ ഈ ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെ കുറിച്ചുള്ള അവബോധം വളർത്തുവാനാണ് നമ്മൾ ഓരോ വർഷവും ഈ ദിവസം ആചരിക്കുന്നത്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ലൂയി പാസ്റ്റർ 1885 July 6 പേവിഷബാധയ്ക്കെതിരെയുള്ള ആദ്യത്തെ വാക്സിൻ വിജയകരമായി കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ ആ മഹത്തായ ഓർമ്മ പുതുക്കുവാനും ആരോഗ്യ രംഗത്ത് അതൊരു വരുത്തിവെച്ച വലിയ മാറ്റത്തെ ബഹുമാനിക്കാനുമാണ് നമ്മൾ ഈ ദിവസം തിരഞ്ഞെടുത്തത്. ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന എബോള, സാഴ്സ്, പക്ഷിപ്പനി, നമ്മുടെ കേരളത്തെ ഭീതിയിലാഴ്ത്തിയ നിപ്പ, COVID-19 തുടങ്ങിയ മഹാമാരികളെല്ലാം തന്നെ ജന്തുജന്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. കാടുകൾ നശിപ്പിക്കുന്നതും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യർ അതിക്രമിച്ച് കയറുന്നതുമാണ് ഇത്തരം രോഗങ്ങൾ കൂടുവാൻ പ്രധാന കാരണം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഓമറ മൃഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതും അവയ്ക്ക് കൃത്യസമയത്ത് വാക്സിനുകൾ നൽകേണ്ടതും നമ്മുടെ കൂടി സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. വൺ ഹെൽത്ത് അഥവാ ഏക ആരോഗ്യം എന്ന ആശയമാണ് ഇന്ന് ലോകം മുന്നോട്ട് വെക്കുന്നത്. അതായത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. വന്യമൃഗങ്ങളുമായി അനാവശ്യമായ സമ്പർക്കം ഒഴിവാക്കുവാനും വളർത്തുമൃഗങ്ങളെ സ്നേഹത്തോടെയും ജാഗ്രതയോടെയും പരിപാലിക്കുവാനും നമ്മൾ ശീലിക്കണം. രോഗങ്ങൾ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ സൂക്ഷിക്കുന്നതാണെന്നാണ് ഈ ഒരു ദിവസം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ശരിയായ ശുചിത്വ ശീലങ്ങളും കൃത്യമായ അറിവുമുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം രോഗബാധകളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പ്രകൃതിക്ഷോഭങ്ങളും പകർച്ചവ്യാധികളും മാറി മാറി വരുമ്പോൾ ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശം കൃത്യമായി പാലിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുന്നതിലൂടെ നമുക്ക് വലിയൊരു പരിധിവരെ ഈ ഭീഷണിയെ ചെറുത്തു തോൽപ്പിക്കാം. സോ ഈ ഒരു ലോകം നമ്മുടേത് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. എന്നാൽ പരസ്പര ബഹുമാനത്തോടെയും ജാഗ്രതയോടെയും വേണം നമ്മൾ ജീവിക്കാൻ. ഈ സൂനോസിസ് ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കേട്ടറിയുവാനുണ്ട്. ലൗഡ് സ്പീക്കറിലൂടെ അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

അരവിന്ദേ ആഘോഷം. യെസ് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. യെസ്, ഇന്ന് സുനോസിസ് ദിനമാണ്. ഈ ഒരു ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ലൗഡ് സ്പീക്കറിലൂടെ ഇനി കേൾക്കാൻ പോകുന്നതും ഇതുവരെ കേട്ടതും. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന എല്ലാത്തരം രോഗങ്ങളെയും പൊതുവായി വിളിക്കുന്ന പേരാണ് സുനോട്ടിക് ഡിസീസ് അഥവാ സുനോട്ടിക് രോഗങ്ങൾ. ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ വഴിയാണ് മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും ഇത്തരം രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ കേൾക്കുന്ന പീവിഷബാധ, എലിപ്പനി, കുരങ്ങുപനി എന്നിവ മുതൽ ലോകത്തെ നടുക്കിയ നിപ്പാ, കോവിഡ്-19, പക്ഷിപ്പനി, ആന്ത്രാക്സ് എന്നിവയെല്ലാം ജന്തുജന്യ രോഗങ്ങളുടെ ഭയപ്പെടുത്തുന്ന ഉദാഹരണങ്ങളാണ്. ഈ രോഗങ്ങളെക്കുറിച്ചും അവ പകരുന്ന വഴികളെക്കുറിച്ചും ജനങ്ങളിൽ കൃത്യമായ അവബോധം ഉണ്ടാക്കുവാനാണ് എല്ലാ വർഷവും ജൂലൈ 6 ലോക സുനോസിസ് ദിനം അഥവാ വേൾഡ് സുനോസിസ് ഡേ ആയി ആചരിക്കുന്നത്. ലോകത്ത് തന്നെ മനുഷ്യരെ ബാധിക്കുന്ന 10-6 പകർച്ചവ്യാധികളും മൃഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണെന്ന് വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വനനശീകരണം, ആഗോളതാപനം, വന്യജീവി വേട്ട, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയെല്ലാം ഇത്തരം രോഗങ്ങൾ കൂടുവാനും കാരണമാകുന്നുണ്ട്. മൃഗങ്ങളുടെ ഉമിനീര്, രക്തം, കാഷ്ടം എന്നിവയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ മലിനമായ ആഹാരവും വെള്ളവും വഴിയോ ഈ രോഗാണുക്കൾ മനുഷ്യരിൽ എത്താം. വളർത്തു മൃഗങ്ങളെ കൃത്യമായി പരിപാലിക്കാതിരിക്കുന്നതും അവയ്ക്ക് കൃത്യസമയത്ത് പ്രതിരോധ കുത്തിവെപ്പുകൾ നൽകാതിരിക്കുന്നതും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴി തുറക്കും. ഈ രോഗങ്ങൾ കേവലം ഒരു വ്യക്തിയുടെ ആരോഗ്യം മാത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും സാമൂഹിക ജീവിതത്തെയും പൂർണ്ണമായി തകർക്കുവാൻ ശേഷിയുള്ളവയാണ്. രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ അത് വരാതെ തടയുക എന്ന സന്ദേശമാണ് ഈ ദിനം ലോകത്തിന് നൽകുന്നത്. മാംസാഹാരങ്ങൾ നന്നായി വേവിച്ച് കഴിക്കുക, വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് അതിക്രമിച്ച് കയറാതിരിക്കുക എന്നിവ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മൃഗങ്ങളുടെയും മനുഷ്യരുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം ഒന്നാണെന്ന വൺ ഹെൽത്ത് എന്ന ആശയം മുൻനിർത്തിയാണ് ഇന്ന് ലോകാരോഗ്യ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. കോവിഡും നിപ്പയും പോലുള്ള മഹാമാരികളെ നേരിട്ട് നമ്മൾ മലയാളികൾക്ക് ഈ ജാഗ്രതയുടെ മൂല്യം മറ്റാരേക്കാളും നന്നായി അറിയാം അല്ലെ? അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കെ തെരുവ്.
6: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Once again, we are back on loudspeaker. കൂടിയുള്ളത് ഞാനാണ്, ആർജെ സുൽത്താനയാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന പകർച്ചവ്യാധികളെയാണ് സാധാരണയായി സൂനോട്ടിക് രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അല്ലെ, ഈ രോഗങ്ങളുടെ അപകട സാധ്യതകളെ കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ജൂലൈ 6 ലോക സൂനോസിസ് ദിനമായി ആചരിക്കുന്നത്. ഫ്രഞ്ച് സയന്റിസ്റ്റും മൈക്രോബയോളജിസ്റ്റുമായ ലൂയി പാസ്റ്റർ 1885 ജൂലൈ 6 പേവിഷ ബാധയ്ക്കെതിരെയുള്ള ആദ്യത്തെ വാക്സിൻ വിജയകരമായി പരീക്ഷിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. ജോസഫ് മെയ്സ്റ്റർ എന്ന 9 വയസ്സുകാരനായ ആൺകുട്ടിയെ പേപ്പെട്ടി കടിച്ചപ്പോഴാണ് ലൂയിസ് പാസ്റ്റർ തന്റെ പരീക്ഷണാത്മക വാക്സിൻ ആദ്യമായി മനുഷ്യനിൽ പ്രയോഗിച്ച് അവന്റെ ജീവൻ രക്ഷിച്ചത്. ഈ ചരിത്രപരമായ നേട്ടം വൈദ്യശാസ്ത്ര രംഗത്ത് വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും സൂനോട്ടിക് രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ മനുഷ്യന് സാധിക്കുമെന്ന് തെളിയിക്കുകയും ചെയ്തു. ആഗോളതലത്തിൽ വൺ ഹെൽത്ത് എന്ന ആശയം മുൻനിർത്തിയാണ് നിലവിൽ ഈ ദിവസം ആചരിച്ചു വരുന്നത്. മനുഷ്യന്റെ ആരോഗ്യം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ആശയം വ്യക്തമാക്കുന്നത്. ചരിത്ര പരിശോധനയിൽ എബോള, സാർസ്, പക്ഷിപ്പനി, പന്നിപ്പനി, നിപ്പ, കോവിഡ്-19 തുടങ്ങിയ ലോകത്തെ ഭയപ്പെടുത്തിയ പല മഹാമാരികളും മൃഗങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് കാണാം. വനനശീകരണം, വന്യജീവി വേട്ട, ആഗോളതാപനം, അനിയന്ത്രിതമായ നഗരവൽക്കരണം എന്നിവ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിപ്പിക്കുകയും പുതിയ രോഗങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ മനുഷ്യരിലുണ്ടാക്കുന്ന പകർച്ചവ്യാധികൾ 60%-ൽ അധികവും മൃഗങ്ങളിൽ നിന്ന് പകരുന്നവയാണെന്ന് രോഗാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ പുതുതായി കണ്ടെത്തുന്ന രോഗാണുക്കളിൽ 75% മൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് എത്തുന്നതെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വളർത്തുമൃഗങ്ങൾക്ക് കൃത്യസമയത്ത് വാക്സിനുകൾ നൽകുക, മൃഗങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട ശേഷം കൈകൾ നന്നായി കഴുകുക എന്നിവ രോഗപ്രതിരോധത്തിന് അത്യാവശ്യമാണ്. അതുപോലെ വന്യമൃഗങ്ങളുമായുള്ള അനാവശ്യ സമ്പർക്കം ഒഴിവാക്കുവാനും മാംസാഹാരങ്ങൾ നന്നായി വേവിച്ച് മാത്രം കഴിക്കുവാനും പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഗോള രോഗവ്യാപനം തടയുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ ആരോഗ്യ വിദഗ്ധരും മൃഗസംരക്ഷണ വകുപ്പും പരിസ്ഥിതി പ്രവർത്തകരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അപ്പൊ ഈ ഒരു സൂനോസിസ് ദിനം കേവലം ഒരു ആചരണമല്ല, മറിച്ച് വരും തലമുറ ഈ മാരകമായ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കുവാനുള്ള ഒരു കൂട്ടായ പ്രതിജ്ഞയാണ്. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ദിനത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് കേട്ടറിയുവാനുള്ളത്. ലൗഡ് സ്പീക്കറിലൂടെ അതിനു മുന്നായി കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

അരവിന്ദേ ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സൂനോസിസ് ദിനത്തിൽ നമുക്ക് കുറച്ച് മിത്തുകളും ഫാക്ടുകളും കേട്ടാലോ. സൂനോസിസ് രോഗങ്ങൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്നത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ മനുഷ്യരെ ബാധിക്കുന്ന 10 പകർച്ചവ്യാധികളിൽ 6 മൃഗങ്ങളിൽ നിന്ന് പകരുന്നവയാണ്. വളർത്തു മൃഗങ്ങളിൽ നിന്ന് മാത്രമേ ഇത്തരം രോഗങ്ങൾ പകരൂ എന്ന് പലരും കരുതുന്നുണ്ടെങ്കിലും വന്യമൃഗങ്ങളും പക്ഷികളും പ്രാണികളും വഴി ഇവ മനുഷ്യരിലേക്ക് എത്താറുണ്ട്. അതുപോലെ തന്നെ പേവിഷബാധയേറ്റ മൃഗങ്ങൾ കടിച്ചാൽ മാത്രമേ രോഗം വരൂ എന്ന ചിന്ത തെറ്റാണ്. മൃഗങ്ങളുടെ ഉമ്മനീര് നമ്മുടെ ശരീരത്തിലെ മുറിവുകളിൽ പുരണ്ടാലും രോഗബാധ ഉണ്ടാകാം. അതുപോലെ തന്നെ കോഴികളിൽ നിന്നും മറ്റു പക്ഷികളിൽ നിന്നും പകരുന്ന പക്ഷിപ്പനി ബാധിച്ച് ഇറച്ചി നന്നായി വേവിച്ച് കഴിച്ചാലും രോഗം വരുമെന്ന ഭീതി പലർക്കുമുണ്ട്. എന്നാൽ ഉയർന്ന താപനിലയിൽ നന്നായി പാകം ചെയ്ത മാംസം കഴിക്കുന്നത് പൂർണ്ണമായും സുരക്ഷിതമാണ്. മറ്റൊന്നാണ് എലിപ്പനി പകരുന്നത് എലിയുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെ മാത്രമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജോലി ചെയ്യുന്നവരുടെ ശരീരത്തിലെ ചെറിയ പോറലുകളിലൂടെയും ഈ ബാക്ടീരിയ ഉള്ളിൽ കടക്കാം. അതുപോലെ തന്നെ മൃഗങ്ങളിൽ കാണുന്ന എല്ലാ രോഗങ്ങളും മനുഷ്യരിലേക്ക് പകരുമെന്നത് മറ്റൊരു തെറ്റിദ്ധാരണയാണ്. കാരണം എല്ലാ മൃഗരോഗങ്ങളും സുനോട്ടിക് സ്വഭാവമുള്ളവയല്ല. കൂടാതെ കൊതുകുകടിയേറ്റാൽ ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും വരുന്നത് കേവലം സാധാരണ പനിയാണെന്ന് കരുതി തള്ളിക്കളയരുത്. ഇവയും വെക്ടർ വഴി പകർന്ന സുനോട്ടിക് രോഗങ്ങളുടെ പരിധിയിൽ വരുന്നവയാണ്. കൂടാതെ ആഗോളതാപനവും കാലാവസ്ഥ വ്യത്യാസം

പുറത്ത് കാണിക്കാതെ തന്നെ രോഗാണുക്കളെ ശരീരത്തിൽ ചുമയ്ക്കുന്നവയായിരിക്കാം. കൈകൾ സോപ്പിട്ട് കഴുകുന്നത് കൊണ്ട് മാത്രം ഈ രോഗങ്ങളെ തടയാനാകില്ലെന്നും ചിലർ കരുതുന്നുണ്ട്. എന്നാൽ മൃഗങ്ങളുമായി ഇടപഴകിയ ശേഷം കൈകൾ വൃത്തിയാക്കുന്നത് സൂനോസിസ് തടയാനുള്ള ഏറ്റവും ലളിതവും ഫലപ്രദവുമായിട്ടുള്ള ഒരു മാർഗമാണ്. മൃഗസംരക്ഷണം, പരിസ്ഥിതി, മനുഷ്യാരോഗ്യം എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വൺ ഹെൽത്ത് എന്ന കാഴ്ചപ്പാടിലൂടെ മാത്രമേ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മഹാമാരികളെ നമുക്ക് തടയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. യെസ് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന പകർച്ചവ്യാധികളെയാണ് സൂനോടി രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്, അല്ലെ? ഈ രോഗങ്ങളെ കുറിച്ച് വളർത്തു മൃഗങ്ങളുടെ ഉടമസ്ഥർക്ക് കൃത്യമായ അവബോധം ഉണ്ടായിരിക്കേണ്ടത് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ആരോഗ്യത്തിന് ഏറെ അത്യാവശ്യമാണ്. നാം ജീവൻ തുല്യം സ്നേഹിക്കുന്ന നായകൾ, പൂച്ചകൾ എന്നിവയിൽ നിന്നും പേവിഷബാധ, എലിപ്പനി, കൃമികൾ മൂലമുള്ള രോഗങ്ങൾ തുടങ്ങിയവ മനുഷ്യരിലേക്ക് പകരാനും സാധ്യതയുണ്ട്. അതിനാൽ മൃഗങ്ങളെ സ്നേഹിക്കുന്നവർ അവയുടെ വാക്സിനേഷൻ കാര്യങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ച വരുത്തേ ചെയ്യരുത്. കൃത്യമായ സമയങ്ങളിൽ മൃഗ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ കുത്തിവെപ്പുകൾ നൽകുന്നത് വഴി ഇത്തരം മാരക രോഗങ്ങളെ ഒരു പരിധിവരെ തടയുവാനും സാധിക്കും. അതുപോലെ തന്നെ പ്രധാനമാണ് വളർത്തു മൃഗങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ വിരയിളക്കൽ അഥവാ ഡിവോമിംഗ് മരുന്നുകൾ നൽകുക എന്നത്. മൃഗങ്ങളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പെയിൻ, ചെള്ള് എന്നിവ വഴി പലതരത്തിലുള്ള അണുബാധകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ അവയെ നശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. വളർത്തു മൃഗങ്ങളുമായി ഇടപഴകിയ ശേഷവും അവയ്ക്ക് ഭക്ഷണം നൽകിയ ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുവാൻ ശ്രദ്ധിക്കണം. മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ വളരെ സുരക്ഷിതമായ രീതിയിൽ ഉടൻ തന്നെ നീക്കം ചെയ്യുകയും ആ പ്രദേശങ്ങൾ അണുവിമുക്തമാകുകയും ചെയ്യേണ്ടതുണ്ട്. വളർത്തു മൃഗങ്ങൾക്ക് ഒരിക്കലും വേവിക്കാത്ത പച്ചമാംസമോ പഴകിയ ഭക്ഷണങ്ങളോ നൽകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. കടിയേൽക്കുകയോ മാന്തലേൽക്കുകയോ ചെയ്താൽ ആ ഭാഗം ഉടൻ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി അടിയന്തരമായി വൈദ്യ സഹായം തേടണം. ലക്ഷണങ്ങൾ കാണിക്കുന്ന മൃഗങ്ങളെ വീട്ടിലെ മറ്റു മൃഗങ്ങളിൽ നിന്നും കുട്ടികളിൽ നിന്നും മാറ്റി പാർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അലിഞ്ഞു തിരിയുന്ന മറ്റു തെരുവ് മൃഗങ്ങളുമായി നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾ സമ്പർക്കത്തിൽ വരുന്നത് പരമാവധി ഒഴിവാക്കുക. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിലും മലിനജലമുള്ള പ്രദേശങ്ങളിലും മൃഗങ്ങളെ കൊണ്ടുപോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. മൃഗങ്ങളിലെ അസാധാരണമായ സ്വഭാവ മാറ്റങ്ങൾ, വിട്ടുമാറാത്ത പനി, തീറ്റെടുക്കാതിരിക്കൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വെറ്റിനറി ഡോക്ടറുടെ സേവനം തേടണം. കുട്ടികൾ മൃഗങ്ങളുമായി കളിക്കുമ്പോൾ മുതിർന്നവരുടെ മേൽനോട്ടം ഉണ്ടായിരിക്കുന്നത് അനാവശ്യമായ അപകടങ്ങളും രോഗപകർച്ചയും ഒഴിവാക്കുവാനും ഹെൽപ്പ് ചെയ്യും. പൊതു സ്ഥലങ്ങളിൽ മൃഗങ്ങളെ കൊണ്ടുപോകുമ്പോൾ ബെൽറ്റോ ലൈസൻസോ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും നല്ലതാണ്. വീട്ടിലെ മുതിർന്നവർക്കും കുട്ടികൾക്കും മൃഗങ്ങളിൽ നിന്ന് പകരുന്ന രോഗങ്ങളെ കുറിച്ചുള്ള പ്രാഥമിക അറിവുകൾ പകർന്നു നൽകണം. മൃഗങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ശാസ്ത്രീയമായ പരിചരണ രീതികൾ പിന്തുടരുക എന്നതാണ് ഒരു നല്ല പെറ്റ് ലവർ ചെയ്യേണ്ടത്. ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരുപോലെ ഉറപ്പാക്കുകയും മുൻകരുതലുകൾ നമ്മെ സഹായിക്കും, അല്ലെ? അപ്പൊ എന്തായാലും ഇതുവരെ കേട്ട കാര്യം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ലൗഡ് സ്പീക്കറിലൂടെ അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Yes, we are back on loudspeaker. കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. ലോകമെമ്പാടും ജൂലൈ 6-ാം തീയതി ലോക സുനോസിസ് ദിനമായി ആചരിക്കുമ്പോൾ ഇന്ത്യയിൽ അതേസമയത്ത് സജീവമാകുന്ന ഉഷ്ണമേഖലാ മൺസൂൺ മഴയും സോനോട്ടിക് രോഗങ്ങളുടെ വ്യാപനവും തമ്മിൽ വളരെ ശക്തമായ ഒരു കണക്ഷൻ ഉണ്ട്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന പകർച്ചവ്യാധികളെയാണ് സോനോട്ടിക് രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. മൺസൂൺ കാലവർഷം ആരംഭിക്കുന്നതോടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന അമിതമായ ഈർപ്പവും താപനിലയിലെ വ്യതിയാനങ്ങളും ഇത്തരം രോഗാണുക്കളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളപ്പൊക്കവും ജലാശയങ്ങളും മലിനീകരണവും ഉണ്ടാകുന്നത് രോഗകാരികളായ ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും വ്യാപനം സുഗമമാക്കുന്നു. മഴക്കാലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം, കൊതുകുകൾ, ഈച്ചകൾ, മറ്റ് കീടങ്ങൾ എന്നിവയ്ക്ക് പെറ്റുപെരുകാനുള്ള മികച്ച പ്രജനന കേന്ദ്രങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. മൺസൂൺ സമയത്ത് എലിപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, വെസ്റ്റ് നൈൽ ഫീവർ തുടങ്ങിയ മാരകമായ സോനോട്ടിക് രോഗങ്ങൾ പടർന്നു പിടിക്കുവാനുള്ള സാധ്യത ഇരട്ടിയാണ്. മഴ കനക്കുന്നതോടെ വന്യജീവികളുടെ സ്വാഭാവിക വാസസ്ഥലങ്ങളിൽ വെള്ളം കയറുകയും അവർ ഭക്ഷണവും അഭയവും തേടി മനുഷ്യവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൺസൂണിന്റെ സ്വഭാവത്തെ മാറ്റുന്നത് സോനോട്ടിക് രോഗങ്ങളുടെ ആഗോള വ്യാപന ഭീഷണി വീണ്ടും ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സോനോസിസ് ദിനം മുന്നോട്ട് വെക്കുന്ന സന്ദേശത്തിന് മൺസൂൺ കാലത്ത് ഏറെ പ്രസക്തിയേറുന്നത്. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ തടയുന്നതാണെന്ന തത്വം മഴക്കാലത്ത് നാം കർശനമായി പാലിക്കേണ്ടതുണ്ട്. വ്യക്തി ശുചിത്വവും പാലിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നിവയിലൂടെ മൺസൂൺ കാലത്തെ സോനോട്ടിക് രോഗങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാം. കെട്ടിക്കൊടുക്കുന്ന വെള്ളം ഒഴുക്കി കളയുകയും കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്യേണ്ടത് ഈ സമയത്ത് അത്യന്താപേക്ഷിതമാണ്. മൃഗങ്ങളുമായി ഇടപെടുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും വളർത്തു മൃഗങ്ങൾക്ക് കൃത്യസമയത്ത് വാക്സിനേഷൻ നൽകണമെന്നും ലോക സോനോസിസ് ദിനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണല്ലേ. അപ്പൊ എന്തായാലും ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സ് ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറണ്ടി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. കൂടിയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങളാണ് സൂനോസിസ് എന്നറിയപ്പെടുന്നത്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പരാദങ്ങൾ തുടങ്ങിയ വിവിധ തരം രോഗാണുക്കൾ വഴിയാണ് ഇവ മനുഷ്യരിലേക്ക് പകരുന്നത്. രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം, അവയുടെ ഉമ്മനീര്, രക്തം, മൂത്രം എന്നിവയുമായുള്ള സമ്പർക്കം എന്നിവ വഴി ഈ രോഗം മനുഷ്യരിലെത്താം. കൂടാതെ മലിനമായ ജലം, ഭക്ഷണം, കൊതുകോ ചെള്ളോ പോലുള്ള പ്രാണികളുടെ കടി എന്നിവ വഴിയും സൂനോസിസ് രോഗങ്ങൾ പടരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും മിക്ക സൂനോസിസ് രോഗങ്ങളെയും പ്രാരംഭ ലക്ഷണം കടുത്ത പനിയാണ്. പനിയോടൊപ്പം കഠിനമായ തലവേദന, ശാരീരവേദന, പേശിവേദന എന്നിവയും സാധാരണയായി അനുഭവപ്പെടാറുണ്ട്. അകാരണമായ ക്ഷീണം, വിറയൽ, തൊണ്ടവേദന, ചുമ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകാം. ചില രോഗങ്ങളിൽ ഛർദി, വയറിളക്കം, വയറുവേദന തുടങ്ങിയ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രകടമാകാറുണ്ട്. എലിപ്പനി പോലുള്ള രോഗങ്ങളിൽ കൺതടങ്ങളിൽ ചുവപ്പ് നിറം കാണുന്നതും മൂത്രത്തിന്റെ അളവ് കുറയുന്നതും പ്രധാന ലക്ഷണങ്ങളാണ്. നിപ്പ, പീവിഷബാധ തുടങ്ങിയ മാരകമായ അവസ്ഥകളിൽ തലച്ചോറിനെ ബാധിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത് കടുത്ത ആശയക്കുഴപ്പം, അപസ്മാരം, അബോധാവസ്ഥ, പക്ഷാഘാതം എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഒട്ടും സമയം കളയാതെ കൃത്യമായ വൈദ്യസഹായം തേടേണ്ടത് ജീവൻ രക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ്. രോഗം വരാതിരിക്കാൻ മൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ വ്യക്തി ശുചിത്വം പാലിക്കുകയും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുകയും വേണം. വളർത്തു മൃഗങ്ങൾക്ക് കൃത്യസമയത്ത് വാക്സിനേഷനുകൾ നൽകുന്നത് വഴി ഇത്തരം രോഗങ്ങളെ ഒരു പരിധിവരെ തടയുവാനും സാധിക്കും. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, നന്നായി വേവിച്ച ഭക്ഷണം മാത്രം കഴിക്കുക എന്നിവയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുകയും എലി, കൊതുക് എന്നിവയുടെ കടികൾ തടയുകയും വേണം. കാടുകളിലോ വന്യമൃഗങ്ങളിലുള്ള സ്ഥലങ്ങളിലോ പോകുമ്പോൾ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതാണ് കേട്ടോ. എല്ലാവർക്കും ഇപ്പോ കേട്ട കാര്യം വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ലൗഡ് സ്പീക്കറിലൂടെ സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: விருப்பம்.
1: விஷால் ஆப்டிகல்ஸ், மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்.
2: സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: അരവിന്ദേ ആഘോഷം.
1: യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ കൂടിയുള്ളത് ഞാനാണ് ആർജേ സുൽത്താരയാണ്. യെസ്, ഇന്ന് വേൾഡ് സുനോസിസ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസം കേൾക്കുന്നതെല്ലാം തന്നെ ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ. സുനോട്ടിക് രോഗങ്ങൾ അഥവാ സുനോസിസ് എന്നത് മൃഗങ്ങളിൽ നിന്നും പ്രകൃതിദത്തമായ മനുഷ്യരിലേക്ക് പകരുന്ന പകർച്ചവ്യാധിയാണെന്ന് ഇതുവരെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം വഴിയോ അവയുടെ ഉമ്മനീര്, മൂത്രം, മലം എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നതിലൂടെയോ ഈ രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരാം. അതുപോലെ തന്നെ വനനശീകരണം, വന്യമൃഗങ്ങളുമായുള്ള വർദ്ധിച്ച സമ്പർക്കം, അനിയന്ത്രിതമായിട്ടുള്ള നഗരവൽക്കരണവും എന്നിവ ഇത്തരം രോഗങ്ങൾ കൂടുവാൻ കാരണമാകുന്നുണ്ട്. ശക്തമായ പനി, തലവേദന, പേശിവേദന, ഛർദി, ശ്വാസം തടസ്സം എന്നിവയാണ് പൊതുവായ ലക്ഷണങ്ങൾ. കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഇവ മാരകമാകുവാനും ജീവഹാനി സംഭവിക്കാനും സാധ്യതയുണ്ട്. ഈ രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക എന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മൃഗങ്ങളെയോ അവയുടെ അവശിഷ്ടങ്ങളെയോ കൈകാര്യം ചെയ്തതിന് ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. വീട്ടുപകർപ്പിൽ വളർത്തുന്ന നായ്ക്കൾ, പൂച്ചകൾ തുടങ്ങിയ വളർത്തു മൃഗങ്ങൾക്ക് കൃത്യസമയത്ത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകേണ്ടതുണ്ട്. എലി, പെരുചാഴി തുടങ്ങിയ ജീവികൾ വീട്ടിലും പരിസരത്തും പെരുകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആഹാര സാധനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുകയും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുക. ഇറച്ചി, മുട്ട തുടങ്ങിയവ നന്നായി വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. വന്യമൃഗങ്ങളുമായോ അവയുടെ സമ്പർക്കമുള്ള സാഹചര്യങ്ങളുമായോ ഇടപഴകുമ്പോൾ മാസ്ക്, ഗ്ലൗസ് എന്നിവ ധരിക്കുവാനും ശ്രദ്ധിക്കണം. കന്നുകാലികളെയോ മറ്റു മൃഗങ്ങളെയോ പരിപാലിക്കുന്ന തൊഴുത്തുകളും കൂടുകളും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. കാടുകളിലോ വന്യമൃഗങ്ങൾ ഉള്ള സ്ഥലങ്ങളിലോ പോകുമ്പോൾ ചെള്ളുകടി ഏൽക്കാതിരിക്കുവാനും ശരീരം മൂടുന്ന വസ്ത്രം ധരിക്കുക. അപ്പൊ എന്തായാലും ഇതുവരെ കേട്ട കാര്യം എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. അതിന് മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കെ തെരുവ്.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: സ്റ്റേ ട്യൂൺ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. മൃഗങ്ങളിൽ നിന്ന് വൈറസുകൾ, ബാക്ടീരിയകൾ, പരാദങ്ങൾ, ഫംഗസുകൾ എന്നിവ വഴി മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പൊതുവെ സൂനോട്ടിക് രോഗങ്ങൾ അല്ലെങ്കിൽ സൂനോസിസുകൾ എന്ന് വിളിക്കുന്നത് എന്ന് ഇതുവരെ നമ്മുടെ ലൗഡ് സ്പീക്കർ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. പേപ്പെട്ടി വിഷബാധ, എലിപ്പനി, കുരുങ്ങുപനി, നിപ്പ, അന്ത്രാക്സ്, ബ്രൂസലോസിസ് എന്നിവ കേരളത്തിൽ ഉൾപ്പെടെ സാധാരണയായി കണ്ടുവരുന്ന പ്രധാന സൂനോട്ടിക് രോഗങ്ങളാണ്. രോഗകാരികളായ സൂക്ഷ്മാണുക്കളുടെ സ്വഭാവം അനുസരിച്ചാണ് ഇവയുടെ ചികിത്സാ രീതികൾ നിശ്ചയിക്കുന്നത്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന എലിപ്പനി, അന്ത്രാക്സ് പോലുള്ള രോഗങ്ങൾക്ക് ഫലപ്രദമായ ആന്റിബയോട്ടിക് മരുന്നുകളാണ് പ്രാഥമികമായി നൽകാറുള്ളത്. എന്നാൽ നിപ്പ, ഡെങ്കിപ്പനി തുടങ്ങിയ വൈറസ് രോഗങ്ങൾക്ക് പ്രത്യേക ആന്റിവൈറൽ മരുന്നുകൾ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കാനുള്ള സപ്പോർട്ടീവ് ചികിത്സയാണ് നൽകാറുള്ളത്. പേപ്പെട്ടി വിഷബാധ പോലുള്ള മാരകമായ രോഗങ്ങൾ തടയുന്നതിന് മൃഗങ്ങളുടെ കടിയേറ്റ ഉടൻ തന്നെ എടുക്കുന്ന ആന്റി റേബീസ് വാക്സിനുകളും ഇമ്യൂണോഗ്ലോബുലിൻ ചികിത്സയും ജീവൻ രക്ഷിക്കുവാൻ അത്യാവശ്യമാണ്. പരാദങ്ങൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് പ്രത്യേക ആന്റി പാരസൈറ്റിക് മരുന്നുകളും ഫംഗസ് ബാധകൾക്ക് ആന്റി ഫംഗൽ മരുന്നുകളും ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം കൃത്യമായി കഴിക്കേണ്ടതുണ്ട്. രോഗബാധിതർക്ക് ആവശ്യത്തിന് വിശ്രമം ഉറപ്പാക്കുകയും ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ ധാരാളം ദ്രവരൂപത്തിലുള്ള ആഹാരങ്ങൾ നൽകുകയും ചെയ്യുന്നത് വേഗത്തിലുള്ള സുഖപ്രാപ്തിക്ക് ഹെൽപ്പ് ചെയ്യും. തീവ്രമായ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന രോഗികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച് കൃത്യമായ നിരീക്ഷണത്തിലും ICU തീവ്ര പരിചരണത്തിലും ചികിത്സിക്കേണ്ടി വരാറുണ്ട്. രോഗ ചികിത്സ പോലെ തന്നെ പ്രധാനമാണ് ഇവ പടരാതിരിക്കുവാനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നത്. വളർത്തു മൃഗങ്ങൾക്ക് കൃത്യസമയത്ത് വാക്സിനുകൾ നൽകുക, മൃഗങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട ശേഷം കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക എന്നിവ ശീലമാക്കണം. മൃഗങ്ങളിൽ നിന്ന് കടിയേൽക്കുകയോ പോറലേൽക്കുകയോ ചെയ്താൽ സ്വയം ചികിത്സ ഒഴിവാക്കി എത്രയും വേഗം അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിയ വിദഗ്ധ ചികിത്സ തേടേണ്ടതും അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സുനോസിസ് ഡേയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ നമ്മുടെ ലൗഡ് സ്പീക്കറിൽ കേട്ട് കഴിഞ്ഞു. അപ്പൊ എന്തായാലും എനിക്ക് ഇന്നത്തെ ലൗഡ് സ്പീക്കർ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: കണക്ക് പണ്ണേണ്ട.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ടൈം ചെക്ക്.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി. ദ ടൈം ഈസ് 4 o'clock.

0: ஆஸ்திரேலியா பிரீமியர் லீக்.
1: குட் ஈவினிங், வெல்கம் டு ஆஸ்திரேலியா பிரீமியர் லீக். இந்த ஆஸ்திரேலியா பிரீமியர் லீகுமாய்ட் கூடியுள்ளது ஆர்ஜி அனாமிகையான. நம்முடைய ஸ்டுடியோ கிளாக்கில் ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി 6 മണി വരെ നിങ്ങളുടെ ടൈം ഒന്ന് റിഫ്രഷ് ആക്കാനായിട്ടും കളറാക്കാനുമാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ആയിട്ടും പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് കേട്ടോ. അതുകൊണ്ട് പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് ഗെയിമിൽ പങ്കെടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വീക്ക് നമ്മുടെ ഗെയിമിൽ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞ് പങ്കെടുക്കുന്നവരിൽ നിന്നും ഒരാൾക്കൊരു കിടിലൻ സർപ്രൈസ് കാത്തിരിപ്പുണ്ട്. സോ ഫ്രൈഡേ നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് ആദ്യം ഒരു സൂപ്പർ ഹൈറ്റ് പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി 93.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ആശ്രയ FM 90, നാടിനൊപ്പം

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ FM90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Frozen foodukal thedi alayendathilla antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foodsil ninnum thirinjedukkam GMC Frozen Foods Nirmala Hospital Building Kunnakara Adu Road Kottarakara
3: Asriya Premierly
4: Once again, welcome back to APL with me, RJ Anamika. Studio clock ലിപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗെയിം സെഗ്മെന്റിന്റെ പേരാണ് മ്യൂസിക് മസാല. അതായത് കംപ്ലീറ്റ് ആയിട്ടും പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഗെയിമിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.

യെസ്, നമ്മുടെ ദാസേട്ടനും സുജാത മോഹനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഒരു പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ആരാണ്, മ്യൂസിക് ഡയറക്ടർ ആരാണ്, സംഗീത സംവിധായകൻ ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമുക്ക് എന്തായാലും നമ്മുടെ വിജയ് ആന്റണി കമ്പോസ് ചെയ്തിട്ടുള്ളൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: You are listening to Ashraya FM 90 Nadinuppam Natarkuppam.
1: Fashionum trendum ini swapnamalla. Ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakira. Bhavana, a complete fashion destination.
2: Kettidam paniyan ningalku endana idra tension?
3: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
2: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakara Poolavallil ullappol.
3: JM Architects, government approved ISO certified civil engineers and builders. Contact 9444771771.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

യെസ്, യോധ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടനും സുജാത മോഹനും ചേർന്നു പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് ഇത്. ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് കമ്പോസർ ആരാണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു എ ആർ റഹ്മാൻ. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു എ ആർ റഹ്മാൻ. ഷമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു എ ആർ റഹ്മാൻ. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു എ ആർ റഹ്മാൻ. മേരിക്കുട്ടി ചേച്ചി, അർച്ചന ചേച്ചി, ദീപു ചേട്ടൻ, മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു എ ആർ റഹ്മാൻ. കീർത്തന, സിന്ധു ചേച്ചി, ബാബു ചേട്ടൻ, ഫൈനലി ഷെൽവിൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു എ ആർ റഹ്മാൻ എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. യോധ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു മനോഹരമായിട്ടുള്ള പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സംഗീത മാന്ത്രികനായിട്ടുള്ള എ ആർ റഹ്മാനാണ്. യോധ എന്ന സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുള്ള സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു സിനിമയാണ്. 1992 റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്ന, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് പുതിയൊരു ഫേസ് തന്ന ഒരു സിനിമ കൂടിയായിരുന്നു യോധ. യോധ എന്ന സിനിമയിലെ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ, നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കിയ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അക്കുസേട്ടനും ഉണ്ണിക്കുട്ടനും ആയിരുന്നു. നമ്മുടെ ലാലേട്ടനായിരുന്നു അതിനകത്ത് അക്കുസേട്ടൻ എന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് എ ആർ റഹ്മാൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മലയാള മൂവിയാണ്. ആകെ രണ്ട് മലയാള സിനിമയിൽ മാത്രമേ അദ്ദേഹം മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് യോധ, ആൻഡ് ദ സെക്കൻഡ് മൂവി ആട് ജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു സിനിമയിലെ പെർഫോമൻസിന് വേണ്ടി ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് എഡിറ്റിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് സൗണ്ട് റെക്കോർഡിസ്റ്റ് എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് മെയിൽ സിംഗറിനുള്ള അവാർഡ് നമ്മുടെ എം ജി ശ്രീകുമാർ സ്വന്തമാക്കിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു സിനിമ കൂടിയാണ് യോധ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തത് ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കും. അത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നുള്ളത് ഗസ് ചെയ്യണം. ഓക്കെ, പാട്ട് ഇതാണ്.

യെസ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്കാണ് ഇത്. ഏത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-4-7-4-2-9-1-9-0-0. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനി ഒരു കലക്കൻ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഹെലോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyyar

യെസ്, നമ്മുടെ ഹരിചരണും മൃദുല വാര്യരും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ് ഇത്. ഇത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഷെമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 916. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 916. ഷെൽവിൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 916. ബാബു ചേട്ടൻ, അനഘ, മാളവിക, ശ്രുതി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 916. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 916 എന്ന് തന്നെയാണ്. 916 ഈസ് എ റൈറ്റ് ആൻസർ. ആ സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് കേട്ടോ. 2012 റിലീസ് ആയിട്ടുള്ള സിനിമയാണ്. എം മോഹനനാണ് ഈ ഒരു സിനിമ ഡിറക്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മുകേഷ്, അനൂപ് മേനോൻ, ആസിഫ് അലി, മാളവിക എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഈ സിനിമ അത്ര ഫെമിലിയർ അല്ലെങ്കിലും ഈ പാട്ട് ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തത് ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കും. ആ ഒരു ഓഡിയോയിൽ കേൾക്കുന്ന മെയിൽ വോയിസ് ആരുടേതാണെന്ന് പറയണം. പാട്ട് ഇതാണ്.

യെസ്, മന്ദാകിനി എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. രണ്ടു പേര് ചേർന്നിട്ടാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പാടിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ അനാർക്കലി മരക്കാറാണ്. രണ്ടാമത്തെ പാട്ട് പാടിയിട്ടുള്ള ഒരു മെയിൽ സിംഗർ ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090 ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090 കാതുവാക്കളെ, രണ്ട് കാതൽ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി. ദ ടൈം ഈസ് 5 ഒ ക്ലോക്ക്.

Once again, welcome back to APL with me, RJ Anamika. Studio clock ഇൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗെയിം സെഗ്മെന്റിന്റെ പേരാണ് മ്യൂസിക് മസാല. കംപ്ലീറ്റ് ആയിട്ടും പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗെയിമാണ്. ഞാൻ ബ്രേക്കിനെ മുന്നേ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.

യെസ്, മന്ദാകിനി എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് പാടിയിട്ടുള്ള ഗായകൻ ആരാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ബിബിൻ അശോക്, ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. അൽതാഫ് സലിം, അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. സൂരജ് സന്തോഷ്, തങ്കമ്മ ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. സൂരജ് സന്തോഷ്, ഷെമി ചേച്ചി, ഷെൽവിൻ, അനുപ്രിയ, സൂസൻ, മനു, മാള എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. സൂരജ് സന്തോഷ് എന്നുള്ളതാണ്. ഇതിലെ രണ്ടു പേരുടെ ആൻസർ മാത്രം തെറ്റിപ്പോയിട്ടുണ്ട്. സൂരജ് സന്തോഷ് ആണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. സൂരജ് സന്തോഷ് മാത്രമല്ല, നമ്മുടെ അനാർക്കലിയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടി മനോഹരമാക്കിയിട്ടുള്ളത്. മന്ദാകിനി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ പാടിയിട്ടുള്ള പാട്ടാണ്. അൽതാഫ് സലിം, അതുപോലെ അനാർക്കലി, ഗണപതി എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് കൂടിയാണ്. ഈ ഒരു പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബിബിൻ അശോകാണ് കേട്ടോ. സോ ഈ ഒരു ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിക്കാണ് തെറ്റിപ്പോയവർ വിഷമിക്കേണ്ട. അടുത്തതൊരു സിമ്പിൾ ആയിട്ടുള്ള പാട്ടിന്റെ ഓഡിയോ വരുന്നുണ്ട്. ഓഡിയോ ഇതാണ്.

യെസ്, റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയത് ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. ഗാനരചയിതാവ് ആരാണ് എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-0974-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
6: ഓക്സിജൻ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

യെസ്, നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി നേഹയും വിഷ്ണു വിജയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ടിന് വേണ്ടി വരികൾ എഴുതിയത് ആരാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. വിനായക് ശശികുമാർ, ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. നേഹ എസ് നായർ ആൻഡ് വിഷ്ണു വിജയ്. മേരിക്കുട്ടി ചേച്ചിയെ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. വിനായക് ശശികുമാർ, അനു മാളവിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. വിനായക് ശശികുമാർ, അർജുൻ റിഷാദ്, അനുപ്രിയ, സിന്ധു ചേച്ചി, ഫൈനലി ഭാവന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. വിനായക് ശശികുമാർ എന്ന് തന്നെയാണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. വിനായക് ശശികുമാർ ആണ് അദ്ദേഹം വരികൾ എഴുതിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. നമ്മുടെ മാത്യു തോമസ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു ഹൊറർ കോമഡി ഫിലിമിലെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തത് ഒരു പാട്ട് കേൾപ്പിക്കും. അതേത് ഫിലിമിലെ പാട്ടാണ് എന്നുള്ളത് ഗസ്യ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാട്ടാണ്, ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്, അവരുടെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. പാട്ട് ഇതാണ്.

യെസ്, നമ്മുടെ സ്വന്തം സൈജു കുറുപ്പ്, തൻവി റാം എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ടാണ്. ഇതേത് ഫിലിമിലെ പാട്ടാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസേഴ്സ് പറയാനായിട്ട് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഷാർജ ടു ഷാർജ എന്ന മൂവിയിലൊരു തകർപ്പൻ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
6: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
7: Cheta, veetilekku saadhanangal vaangande.
8: Cheniyarchu vaangane, Aljo special offers undallo.
7: Adene, ella shini yar divasangalum special offers undu nammude Aljoil.
8: Aljo, vilakuruvinde vismayam.
9: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummanur.

0: You are listening to Ashraya FM 90 Nadinuppam Natarkuppam.
1: Nallara Joli Swapnamano Engil Nedam Mikacha Career 10th Plus 2 Degree Kazhinjavarkku Nursing Assistant Hospital Administration Human Resource Management Digital Marketing Executive Professional Accounting Front Office Management Cosmetology തുടങ്ങിയ Short Term കോഴ്സുകൾ Revox Professional Academy Rafa Aroma Hospital Kottarakara വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ വീനസ് ജംഗ്ഷൻ കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ
3: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് കോൺടാക്ട് 9447717171
0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 36 മിനിറ്റ് ആയിരിക്കാണ്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.

യെസ്, ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. ഷമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. അഭിലാഷം സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. പ്രണയ മീനുകളുടെ കടൽ. അരൂപശ്രീ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. അഭിലാഷം. തങ്കമ്മണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. അഭിലാഷം. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. അഭിലാഷം. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. അഭിലാഷം. അനു, സിന്ധു ചേച്ചി, കാർത്തിക്, അരവിന്ദ്, മാളവിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. അഭിലാഷം. സുദീപ ആൻഡ് ഫൈനലി റിഷാദ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. അഭിലാഷം എന്ന് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അഭിലാഷമാണ്. അഭിലാഷം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീഹരി പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ശ്രീഹരി തന്നെയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക്കും കമ്പോസ് ചെയ്തിരിക്കുന്നത്. 2025 റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ സൈജു ഗ്രൂപ്പ്, അർജുൻ അശോകൻ, തൻവീർ റാം എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ പാട്ട് പോലെ തന്നെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ സിനിമയുടെ ക്ലൈമാക്സ് കാണുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഇമോഷണൽ ആകും. അത്രയും അധികം ഇമോഷണൽ ആയിട്ടാണ് സിനിമയുടെ ക്ലൈമാക്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. അടുത്ത പാട്ട് ഇതാണ്.

യെസ്, തരംഗം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. നമ്മുടെ ടൊവിനോ അഭിനയിച്ചിട്ടുള്ള സിനിമയിലെ പാട്ടാണ്. ഈ ഒരു പാട്ട് പാടിയിട്ടുള്ള സിംഗർ, ഗായകൻ ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സോ സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0472910904 2919 0909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ബീസ്റ്റ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

യെസ്, തരംഗം എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് പാടിയിട്ടുള്ള സിംഗറുടെ പേര് എന്താണ് എന്നതായിരുന്നു. ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാർത്തിക്. അനു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാർത്തിക്. അനുപ്രിയ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാർത്തിക്. ഷെൽവിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാർത്തിക്. സിന്ധു ചേച്ചി, വിനോദ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് കാർത്തിക് എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. കാർത്തിക് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. 2017 റിലീസ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കോമഡി ഫിലിം ആയിരുന്നു ഇത്. നമ്മുടെ ഡൊമിനിക് അരുൺ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഒരു സിനിമ കൂടിയാണ് തരംഗം. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ നമ്മളിവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഫ്രൈഡേ ആണ് ഒരാളെ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു മനോഹരമായിട്ടുള്ള സമ്മാനം സ്വന്തമാക്കാം. സോ മസ്റ്റായിട്ടും എല്ലാവരും ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ,

നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റ് ആയിരിക്കാണ് ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മി ആർ ജനാമിക സൈനിങ് ഓഫ്.

യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഒ ക്ലോക്ക്.

0: മരണത്തിന്റെ തണുപ്പിനെ മരണത്തോളം ആത്മാർത്ഥമായി തൊട്ടറിയാൻ സാധിക്കുന്ന സിനിമ. നമസ്കാരം, വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനുഷ. നടന്നു ശീലിച്ച വഴികളിൽ നിന്നും ആസ്വാദന ശൈലികളിൽ നിന്നും മാറി തനിക്ക് തോന്നും പടി സിനിമ എടുക്കുന്ന സംവിധായകനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയല്ലേ. അങ്കമാലി ഡയറീസ് വരെയുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഏതെടുത്തു നോക്കിയാലും ഓരോന്നും ഓരോ തരത്തിലായിരുന്നു. ഒരു ചിത്രം കണ്ട് ഈ സംവിധായകന്റെ അടുത്ത ചിത്രം എങ്ങനെയായിരിക്കും എന്ന് വിധിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത്തരത്തിലുള്ള സാധാരണക്കാരനായ ഒരാളുടെ ഒരസ്വാഭാവികതയും ഇല്ലാത്ത മരണത്തിൽ തുടങ്ങി സമകാലീന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ നല്ല മൂർച്ചയുള്ള ഭാഷയിൽ വിമർശിച്ചും പരിഹസിച്ചും കടന്നുപോകുന്ന മരണത്തോളം സത്യസന്ധമായ അദ്ദേഹത്തിന്റെ ഈ മാ യൗ എന്ന സിനിമയാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. ലാറ്റിൻ അമേരിക്കൻ സിനിമാ ശൈലിയെ അനുസ്മരിപ്പിക്കുന്ന സംവിധാന മികവുള്ള സംവിധായകന്റെ വേറിട്ടൊരു ചിത്രം എന്ന് പറയാം. മലയാളത്തിന്റെ ചരിത്ര സംസ്കാരത്തിന്റെ പുനരെഴുത്ത് നടത്തുകയാണ് വീണ്ടും ലിജോ ജോസ് പെല്ലിശ്ശേരി. ഈ മായ നമ്മുടെ കാഴ്ചയെയും മനസ്സിനെയും കൈപിടിക്കുന്നത് ഇന്നോളം മലയാളി കണ്ടിട്ടില്ലാത്ത ഒരു ആവിഷ്കാര തലത്തിലേക്കാണ്. പി എഫ് മാത്യൂസിന്റെ മാജിക് റിയലിസ്റ്റിക് സ്പർശമുള്ള തിരക്കഥയെ നെഞ്ചിൽ തറച്ചു കയറുന്ന ദൃശ്യഭാഷയോടെ ലിജോ വെള്ളിത്തിരയിൽ 1 മണിക്കൂർ 55 മിനിറ്റിൽ അവതരിപ്പിക്കുന്നു. അതും ഒരു മരണ തീക്ഷ്ണതയോടെ. ഒറ്റയ്ക്ക് സംസാരിച്ചു നടക്കുന്ന ചില പ്രത്യേക സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് സിനിമയിലെ ബാവച്ചൻ എന്ന വ്യക്തി.
1: കുടുംബത്തിന്റെ കാർബോറാണ് പറഞ്ഞിട്ട് എന്താ കാര്യം? പുള്ളവരെ അറിയത്തില്ല, കണ്ണു തെറ്റിയാ പോകും. നിങ്ങ ആക്കടെ മറ്റോടത്തോട്ടാണ് പോണേന്ന്.
2: ഈ കരിപ്പിളായ നേരത്തെ നീ മനസ്സിൽ തോന്നിയ തോന്നിയാസങ്ങളൊന്നും വിളിച്ചു പറയല്ലേ
1: പെണ്ണമ്മേടാ. മുഖം തരാണ്ട് പോയിക്കോ, കള്ള ലക്ഷണം.
0: അദ്ദേഹത്തിന്റെ മരണം വളരെ പെട്ടെന്നായിരുന്നു. അപ്പൻ മരിച്ച രാത്രിക്ക് ശേഷം അപ്പന് കൊടുത്ത വാക്ക് പാലിക്കാൻ, അപ്പന്റെ ശവമടക്ക് ഗംഭീരമാക്കാൻ മകൻ ആദ്യം കൈവെക്കുന്നത് ആ വീട്ടിലാകെയുള്ള ഒരു തരി പൊന്നിലാണ്. അത് ഭാര്യയുടെ കെട്ടുതാലിയാണ്. ഒരു വിഷമവും കൂടാതെ അവളത് ഊരി നൽകുന്നുമുണ്ട്. അപ്പനുള്ള ശവപ്പെട്ടി, കയ്യുറ, ഷൂസ്, സോക്സ്, പൂക്കൾ തുടങ്ങി ബാൻഡ് വരെ തയ്യാറാക്കിയിരിക്കുകയാണ് മകൻ. പക്ഷെ ശവമടക്ക് നടത്താനാവുന്നില്ല. അവിടെയാണ് ഈ മയ്യൗ തുടങ്ങുന്നത്. മണ്ണിലൂന്നു നിന്ന് മനുഷ്യരോട് മനുഷ്യരുടെ പച്ചയായ കഥ പറയുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ തിരശ്ശീലയ്ക്ക് ജീവൻ വെക്കുന്നത് ശരിക്കും അവിടെയാണ്.
2: നീ എന്റെ അപ്പന്റെ ചവടൊക്കെ കണ്ടിട്ടുണ്ടോ?
3: എന്റെ അപ്പ ഞാനാ നേരത്തെ കുപ്പിയിൽ പോലൂല, പിന്നല്ലേ. എന്നിട്ടപ്പം പറ സംഗതി ജോറായിരുന്നു.
2: എടാ, അതുപോലൊരു ചവടൊക്കെ ഇക്കരയിൽ ഇതിരുമ്പോ ഉണ്ടായിട്ടില്ല. ബാല്യമേളവും കണ്ണാക്കുപാട്ടും മെത്രാനച്ഛന്റെ ആശീർവാദവും ഒന്നും പറയണ്ടെന്റെ ഈ ശുദ്ധി നടത്തിച്ചു. ഞാൻ പോലും ഒന്ന് മരിക്കാൻ കൊതിച്ചു പോയി.
3: അതോർത്തിട്ട് അപ്പം പേടിക്കണ്ടാട്ടാ, അതിനെയും വെട്ടണം. നല്ല വെഞ്ചാമരവും ആലവട്ടവും വെടിക്കെട്ടൊക്കെ ഉള്ളൊരു ഫസ്റ്റ് ക്ലാസ് അവടക്ക് അപ്പന് ഞാൻ തരും. എന്താണ്?
0: പിന്നീട് സ്ക്രീനിൽ കാണുന്ന ഓരോ കാഴ്ചയിലും രാഷ്ട്രീയമുണ്ട്, മനുഷ്യത്വമുണ്ട്, സ്നേഹവും വിശുദ്ധിയും കള്ളത്തരവും ക്രൂരതയുമുണ്ട്. അവയങ്ങനെ നിറഞ്ഞാടുകയാണ് ഈ സിനിമയിലെ പല കഥാപാത്രങ്ങളിലൂടെ. ചിത്രത്തിലെ ഓരോ കഥാപാത്രവും നായകന്മാരാണ് എന്ന് കണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നാം അവിടെ ഓരോരുത്തരും അത്രമേൽ ശക്തരാണ്. ഈശയായി ചെമ്പൻ വിനോദും അയ്യപ്പനായി വിനായകനും ജീവിച്ചുവെന്ന് പറയുന്നത് അവരുടെ പ്രകടനത്തിന് നൽകുന്ന ഏറ്റവും കുറഞ്ഞ വിശേഷണമാണ്. ഇരുവരും ഇന്നോളം അവതരിപ്പിച്ച ഏറ്റവും മികച്ച കഥാപാത്രങ്ങളായി വിലയിരുത്തപ്പെട്ടേക്കാവുന്ന രണ്ട് കഥാപാത്രങ്ങൾ. വിനായകന്റെ പ്രസംഗവും ഈശയ്ക്ക് അപ്പനോടുള്ള സ്നേഹവും പിന്നെ അപ്പനായി മാറുന്ന വേഷപ്പകർച്ചയും നമ്മെ അതിശയിപ്പിക്കും. ചെമ്പൻ വിനോദ്, വിനായകൻ, കൈലകരി തങ്കരാജ്, ദിലീഷ് പോത്തൻ, പോളി കണ്ണമാലി, പുതുമുഖമായിട്ടുള്ള ആര്യ, അങ്ങനെ എത്രയോ പേരാണ് ഈ സിനിമയിലൂടെ വന്ന് നമ്മെ അതിശയിപ്പിക്കുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-ine Sameepam, Pulaman, Kottarakara.
3: Yathrakal ini tension illade, ningalude yathrakalkku aavashyamaya air ticketing, visa service, hotel reservation, embassy attestation thudangiyavayellam kuranja chilavil easy aayi Fly Unique ilude. Fly Unique Travel and Tours, Kottarakara.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: അർത്ഥം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: Bad Boys.
1: മരണത്തിലേക്ക് മടങ്ങിയ അപ്പന്റെ ദേഹത്തെ മണ്ണിലേക്ക് മടക്കാനാകാത്ത വിങ്ങലിൽ നിൽക്കുന്ന മകനെയും അയാൾക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളെയും ക്യാമറയിലൂടെ ഷൈജു ഖാലിദ് ഗംഭീരമാക്കി എന്ന് തന്നെ പറയാം. കടൽ തീരത്താണ് നിൽക്കുന്നതെന്ന് ഈ ഒരു സിനിമ കാണുന്ന നേരം നമുക്ക് തോന്നും. ആ മനുഷ്യരുടെ കണ്ണീരും സന്തോഷവും തമാശയും അവർക്ക് ചുറ്റുമുള്ള ആകാശത്തിന്റെയും മരങ്ങളുടെ പേരറിയാത്ത വികാരങ്ങളുടെയും ഭംഗിയും അഭംഗിയും ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് ക്യാമറാമാൻ ഷൈജു. അവിടുത്തെ കാറ്റും കോളും മഴയും നമ്മെ തൊട്ടുരുമി കടന്നു പോകുന്നത് പോലെ തോന്നും. മരണത്തിന് കറുപ്പ് നിറമാണ് എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ ചില ഫ്രെയിമുകൾ മനസ്സിൽ മഴ പോലെ പെയ്തുകൊണ്ടേയിരിക്കും.
2: എന്തൊരു പണിത്, ആളുകളൊക്കെ അറിയിക്കണ്ടേ? എടോ അങ്ങോട്ട് ചെല്ലുന്ന് ചെല്ലു വാണിക്ക് ചെല്ലു.
1: ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രങ്ങളുടെ സഹസംവിധായകൻ പ്രശാന്ത് പിള്ളയാണ്. ലിജോയുടെ ചിത്രങ്ങളിലെ ഭ്രമാത്മകതയും സത്യസന്ധതയും അരക്കിറക്കും സംഗീതത്തിലൂടെ ശക്തമായി തന്നെയാണ് ഇന്നോളം പ്രശാന്ത് സംവരിച്ചിട്ടുള്ളത്. നിശബ്ദത പോലും സംഗീതമാക്കുകയാണ് ഈ ഒരു സിനിമയിലൂടെ പ്രശാന്ത്. മാത്രമല്ല എഡിറ്റിംഗും എടുത്തു പറയേണ്ടതാണ് കേട്ടോ. സിനിമയെ കാച്ചിക്കുലുക്കിയെടുത്ത വ്യക്തി എഡിറ്റർ ദീപു ജോസഫ്. മഴയുടെ താളം, കടലിന്റെ ക്ഷോഭം, കാറ്റിന്റെ വിക്ഷോഭം കാതിലെങ്ങനെ നിറഞ്ഞു നിൽക്കും. രംഗനാഥ് രവിയുടെ ശബ്ദലേഖനം, മനു ജഗതിന്റെ കലാസംവിധാനം സിനിമയുടെ പ്രമേയം പോലെ ഭംഗിയുള്ളതാണ്. കഥ നടക്കുന്ന ഇടത്തെ കഥയോട് ചേർത്ത് നിർത്താൻ ഒരു കരിയില പോലും ഉപയോഗിച്ചുവെന്ന് നമുക്ക് തോന്നില്ല. തന്റെ ഇതുവരെയുള്ള തിരക്കഥകളിൽ ഏറ്റവും മികവോടെ ആവിഷ്കരിക്കപ്പെട്ട ചിത്രം എന്നാണ് EMI യൗവിന് PF മാത്യൂസ് നൽകിയ അഭിപ്രായം. ആ വാക്കുകൾ പൊള്ളയല്ല എന്ന് ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. മരണം എന്നത് എന്താണ്, അന്നേരം എന്താണ് നമുക്ക് തോന്നുക, മരിക്കുമ്പോൾ നമ്മൾ ആരായിത്തീരും, കഥകളിൽ കേട്ട നരകവും സ്വർഗവും ദേവദൂതന്മാരും ശരിക്കും ഉണ്ടോ, നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമോ യാത്ര, സത്യമേത് മിഥ്യയേത് എന്ന് വേർതിരിക്കാനാകാത്തൊരു മരണക്കഥയിൽ നിന്ന്, മരണത്തിന്റെ തണുപ്പിൽ നിന്നുകൊണ്ടാണ് ഈ മായാവ് സംസാരിക്കുന്നത്.
3: വാലിയത്ത് പറമ്പിൽ
4: ചോറി മകൻ
3: വാവച്ചമേശ്വരി വാവച്ചമേസ്ത്രി.
1: അതായത് ഏകാന്തമായ ഒരിടത്തു നിന്ന് അത് നമ്മെ ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും, കരയിക്കും. ഇടയ്ക്ക് നമുക്കല്പം വട്ടുണ്ടോ എന്ന് തോന്നിയേക്കാം. പ്രേക്ഷകനും സിനിമയും ചേർന്ന് ഒരൊറ്റ രേഖയിൽ നിൽക്കുന്ന പോലെ
5: തോന്നും.
6: അച്ഛോ, ഇതിന് ചിമിട്ട കേസ് മാറ്റാണ് ഞങ്ങൾ വന്നേക്കണത്. നമ്മുടെ വാവച്ചനാശം ഉണ്ടല്ലോ, അയാൾ ആരണ്ടൊക്കെ തട്ടിട്ടാ.
5: ഇവൻ വെറുതെ വേണോ, അയാള് വെറുതെ വീണിയത്താണ്, കൊലയൊന്നല്ല.
1: ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായ ഒരു ചിത്രം, മരണം പോലെ, മരണത്തോളം എന്ന് വേണമെങ്കിൽ ഈ ഒരു സിനിമയെ നമുക്ക്

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ. ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലൈൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: ಪಟಗು ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തുന്ന അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3 ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്ക് തിരിക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവും നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100 പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
1: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. Railway hamesha low income or middle class families ki sawari hai, isliye bahut dhyan diya gaya hai ki affordable services zyada se zyada badhe.
0: ഓണക്കാലത്ത് 100 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 എന്ന പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദുകൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകളിൽ പഠനേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ അകറ്റാൻ സഹായിക്കുമെന്ന് മന്ത്രി KA തുളസി. പാലക്കാട് ജില്ലാതല +1 പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
2: നമുക്ക് നന്നായിട്ട് പഠിക്കണം, ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏതൊരു സ്കൂളിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ നമുക്ക് ഇതിന്റെ ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
0: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും TB ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ജാഗ്രത കർശനമായി പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാകും. ടൌൺഷിപ്പിലെ ആരോഗ്യ കേന്ദ്രം, പൊതുമാർക്കറ്റ്, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 USA ബെൽജിയവുമായും നാളെ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തുമായും ഏറ്റുമുട്ടും. അതിനിടെ ബ്രസീലിനെ മറികടന്ന് നോർവേയും മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സമാശ്വാസ തുകയുടെ 2 ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. മത്സ്യത്തൊഴിലാളികൾക്കായി റെസ്ക്യൂ ബോട്ടുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ നാളെ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനം ആചരിക്കും. അതിനിടെ ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: ജില്ലയിൽ ആദ്യ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴുക്കാട് ഉന്നതിയിലെ കുട്ടിയുടെ സമീപവാസിയായ കുട്ടിക്കാണ് രോഗബാധ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കു കൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുണ്ട്. രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.
0: തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എല്ലാ സർക്കാർ ആശുപത്രികളിലും H1N1 പ്രതിരോധ മരുന്ന് സൌജന്യമായി ലഭ്യമാണെന്നും DMO അറിയിച്ചു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രി വൈദ്യുതി സംഭരിച്ചു വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ രാവിലെ മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത്. ആശുപത്രികളിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത സമര സഹായ സമിതി ആവശ്യപ്പെട്ടു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

കോൺടെസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: അതല്ലേ ഒരെണ്ണം പഠിപ്പിച്ചടാ.
1: പൂശ കേട്ടോ.

ದಿನದ ದಿನ ತಿನ್ನ ತಿನ್ನ ತಿನ್ನ ತಿನ್ನ ತಿನ್ನ ತಿನ್ನ ತಿನ್ನ ತಿನ್ನ.

0: യൗവന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ.
1: എല്ലാവരും ഒരു ദിവസം പിരിഞ്ഞു, അപ്പൊ ബാക്കിയുള്ള നമ്മളെല്ലാരും കൂടി അവർക്കൊരു നല്ലൊരു യാത്രയെടുപ്പ് കൊടുക്കണമല്ലോ. അങ്ങനെയൊക്കെയല്ലേ, ഇല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കണത്? എനിക്കൊന്നും പറയാൻ പറ്റില്ല സാറേ.
0: 2018 May 4 തിയേറ്ററിൽ ഈ മൈ യൗ

0: എന്ന ചിത്രം റിലീസിനെത്തിയത്. വെറും 18 ദിവസം കൊണ്ടാണ് ഷൂട്ടിംഗ് തീർത്തത് കേട്ടോ. അതായത് 25 ദിവസത്തെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത ഈ ഒരു സിനിമ കംപ്ലീറ്റ് ആയപ്പോൾ ചിത്രീകരണത്തിനെടുത്തത് വെറും 18 ദിവസം മാത്രമാണ്. ഈ ഒരു സിനിമയിലൂടെ 2017 തന്നെ മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലിജോ ജോസ് പെല്ലിശ്ശേരി സ്വന്തമാക്കുകയുണ്ടായി. കൂടാതെ മികച്ച കഥാപാത്ര നടിക്കുള്ള അവാർഡ് പോളി വത്സനും മികച്ച ശബ്ദ ഡിസൈനിങ്ങിന് രംഗനാഥ് രവിയും കേരള സംസ്ഥാന പുരസ്കാരം 2017 കരസ്ഥമാക്കി. PF മാത്യൂസിന്റെ ചാവുനിലം എന്ന നോവലിനെ ആസ്പദമാക്കിയ തിരക്കഥയാണ് ഈ മൈ യൗ എന്ന സിനിമ. ഈശോ മറിയം യൗസെഫ് എന്ന ചുരുക്കപ്പേരാണ് ചിത്രത്തിന്റെ തലക്കെട്ട്. ചില ക്രൈസ്തവ സമൂഹങ്ങളിൽ പ്രധാനമായും കത്തോലിക്ക വിശ്വാസികളുടെ ഇടയിൽ മരണാസന്നനായ ആളുടെ ചെവിയിൽ ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ഈശോ മറിയം യൗസേപ്പെ എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണേ എന്നുള്ളത്. കൊച്ചിയിലെ ചെല്ലാനം തീരത്തുള്ള ഗ്രാമത്തിൽ ജീവിച്ച വാവച്ചൻ മേസ്തിരിയുടെ മരണത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത്.
1: വെള്ളിക്കുരിശും തോച്ചക്കാലം പിടിച്ച് 10 പേരുടെ ദർശനക്കാര് മെത്രാനച്ഛന്റെ ആശീർവാദോ. ഞാൻ വാക്കുന്നല്ലപ്പാ, എന്നെ കൊണ്ടൊന്നും പറ്റില്ലപ്പാ.
0: ചെമ്പൻ വിനോദ്, പൗളി വത്സൻ, വിനായകൻ, ദിലീഷ് പോത്തൻ, ആര്യ തുടങ്ങി ഒരു നീണ്ട നിര തന്നെ ഈ ഒരു ചിത്രത്തിലുണ്ട്. സംവിധായകന് വേണ്ടത് എന്താണ് എന്ന് അറിഞ്ഞു നൽകിയ അഭിനേതാക്കളാണോ, തനിക്ക് വേണ്ടത് കൃത്യമായി ഊറ്റിയെടുക്കാൻ പ്രാപ്തിയുള്ള സംവിധായകനാണോ അഭിനന്ദനം അർഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇരുവിഭാഗവും എന്നായിരിക്കും നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കുക. ഈ സിനിമയിലെ ഓരോ കഥാപാത്രത്തെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും. തന്റെ എഴുത്തിനോട് ഏറ്റവും സത്യസന്ധമായ കഥാവിഷ്കാരം എന്നായിരുന്നു തിരക്കഥാകൃത്തായിട്ടുള്ള PF മാത്യൂസ് ഈ മൈ യൗവിനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞത്. മലയാളത്തിൽ ഒരു ഓഫ് ബീറ്റ് സിനിമയ്ക്ക് തിയേറ്ററിൽ ഇത്രയേറെ തിരക്കും കൈയടി പ്രതീക്ഷിച്ചിരുന്നില്ല. ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകനോട് മലയാളി പ്രേക്ഷകരുടെ വിശ്വാസമായിരുന്നു ഈ സിനിമ ഇറങ്ങിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ഓരോ നിറഞ്ഞ സീറ്റുകൾ. തുടക്കം മുതൽ ഒരു മരണത്തിനായുള്ള കാത്തിരിപ്പ്, ആരോ മരിക്കാൻ പോവുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആരാണ് മരിക്കുന്നത്, എപ്പോൾ മരിക്കും എന്ന ആ ഒരു അക്ഷമ നിറഞ്ഞ കാത്തിരിപ്പാണ് ചിത്രം തുടക്കത്തിൽ സമ്മാനിക്കുന്നത്. ഈ സിനിമയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അതായത് ഒരു വ്യക്തിയുടെ മരണം എന്നത് ഏറ്റവും അടുപ്പമുള്ള വളരെ കുറച്ചുപേരെ മാത്രം ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും മറ്റുള്ളവർക്ക് തീർത്തും മെക്കാനിക്കലായി മെലോഡ്രാമ സൃഷ്ടിക്കാനുള്ള സന്ദർഭം ഒരുക്കി കൊടുക്കുകയും ചെയ്ത ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് എന്നുള്ളത്. ഏറ്റവും അടുപ്പമുള്ളവരിൽ ചിലർക്ക് പോലും ശവമടക്ക് നീണ്ടുപോകുന്ന അവസരങ്ങൾ യാന്ത്രികതയായി പരിണമിക്കും. അതിലൊരു ബ്ലാക്ക് ഹ്യൂമറിൽ ഫോക്കസ് ചെയ്തുള്ള സന്ദർഭങ്ങളും സംഭാഷണങ്ങളും ഈ മയവിന് ഒരു ഡാർക്ക് എന്റർടൈനർ കൂടിയാക്കി മാറ്റുന്നു. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഒരു സിനിമയിൽ ലൈവ് അല്ലാത്തതും വിരസമായതുമായ നേരങ്ങൾ തന്നെ ഒട്ടുമില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ വ്യത്യസ്ത കാഴ്ചകളും സംഗീതവും നിശബ്ദതയും മനോഹരമായി ഇടകലർത്തി ഒരു പുതിയ സിനിമ അനുഭവം തന്നെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഈ മാ യൗ എന്ന ഈ ഒരു സിനിമയിലൂടെ സമ്മാനിച്ചത്. എന്നാലും സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം വീണ്ടും ഒരു അട്ടുപൊളി സിനിമയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഔട്ട്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഹൈ ഹലോ, ടേക്ക് എ ബ്രേക്കിന്റെ ടൈം ആണ്. ടേക്ക് എ ബ്രേക്കുമായിട്ട് ഇതാ ഇത് എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ആർ ജെ അനുഷയാണ് കേട്ടോ. ഈ നരച്ച മുടി കറുപ്പിക്കാനുള്ളതാണ് എന്ന് ചുറ്റുപാടുകൾ നമ്മൾ ആളുകളെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അകാല നരയായാലും പ്രായത്തിൻ്റെതായിട്ടുള്ള നരയായാലും അവ അദൃശ്യമായി ഇരിക്കണം എന്ന് സ്ഥാപിച്ചെടുത്തതിന് പിന്നിൽ ഒരു പരിധി വരെ ചില വ്യവസായങ്ങളാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാകും. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവല്ലേ. എന്നാൽ മുടി ഡൈ ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ച ജീവിതത്തിന് വളരെ ഹാപ്പിയോടുകൂടി മുന്നോട്ട് പോകുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആക്ടർ അജിത്, അദ്ദേഹത്തിന്റെ പറ്റി പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ഇപ്പോൾ നര വീണിട്ടുള്ള ആ ഒരു ലുക്കാണല്ലേ. പിന്നെ സ്വാഭാവികമായിട്ട് മുടിയെ നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുന്നവരുമുണ്ട്. രൂപത്തെ പറ്റി ശ്രദ്ധിക്കുന്നില്ല എങ്കിലും അലസമായിട്ട് വിടുകയാണ് എന്നുമൊക്കെ അവരെ പറ്റി ചിലരെങ്കിലും പറയാറുണ്ട്. എന്നാൽ ആളുകൾ ഡൈ ചെയ്യാത്തതിന്റെ മനഃശാസ്ത്രം വളരെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും ശക്തമായിട്ടുള്ള വിശദീകരണങ്ങളിൽ ഒന്ന് എന്താണെന്നറിയോ? മനഃശാസ്ത്രജ്ഞരായിട്ടുള്ള എഡ്വേർഡ് ഡെസിയും റിച്ചാർഡ് റയാനും വികസിപ്പിച്ചെടുത്ത സ്വയം നിർണയ സിദ്ധാന്തത്തിൽ നിന്നാണ് ആ ഒരു സംഭവം വരുന്നത്. അതായത്, സ്വയം അധികാരം എന്നത് ബാഹ്യ സമ്മർദ്ദത്തെക്കാൾ വ്യക്തിഗത മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. പല മുതിർന്നവർക്കും ഗ്രേ ഹെയറിന് നിറം നൽകാതിരിക്കാനുള്ള തീരുമാനം വ്യക്തിപരമാണ്. ആളുകൾ എന്ത് ചിന്തിക്കും? അങ്ങനെ ചോദിക്കുന്നതിന് പകരം ചില ആളുകൾ ചിന്തിക്കുന്നത് എനിക്കെന്താണ് ശരിയായിട്ട് തോന്നുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങുന്നു. തീരുമാനം സാമൂഹിക പ്രതീക്ഷകളിൽ നിന്നൊക്കെ വ്യക്തിഗത ഇഷ്ടങ്ങളിലേക്ക് മാറുന്നു. ചില ആളുകൾ അതുകൊണ്ടാണ് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ സ്വന്തം ഇഷ്ടത്തെ ബേസ് ചെയ്ത് ചെയ്യുന്നത്. ആളുകൾ അവരുടെ യഥാർത്ഥ വ്യക്തിത്വവുമായിട്ട് കൂടുതൽ സുഖമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. നമ്മൾ നമ്മളായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, ഹാപ്പി ആയിരിക്കുക, ആളുകളെ കാണിക്കാനായിട്ട് സമൂഹത്തെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലെ, ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, പലരും അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ആളുകൾ താമസിക്കുന്നത്. മറ്റൊരു വിശദീകരണമായിട്ട് പറയുന്നത് മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ റോജേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വ്യക്തികൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നും അവരെ ലോകത്തിന് മുമ്പില് എങ്ങനെയാണ് എന്നതും തമ്മിൽ യോജിപ്പുണ്ടാകുമ്പോൾ മാനസികമായ ക്ഷേമം മെച്ചപ്പെടുത്തുമെന്ന് ഈ ഒരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നു. റോജേഴ്സ് ഇതിനെ അനുരഞ്ജനം എന്നാണ് വിളിക്കുന്നത്. ബാഹ്യരൂപം ആന്തരിക വ്യക്തിത്വവുമായിട്ട് പൊരുത്തപ്പെടുന്ന സമയത്ത് ആളുകൾക്ക് കൂടുതൽ ആധികാരികത അനുഭവിക്കാനായിട്ട് സാധിക്കും. ചില വ്യക്തികൾക്ക് ചെറുപ്പമായിട്ട് കാണപ്പെടാനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമം വൈകാരികമായ ക്ഷീണമുണ്ടാക്കാറുണ്ട്. ഗ്രേഹയൽ നിലനിർത്താനായിട്ട് തീരുമാനിക്കുന്നതോടുകൂടിയിട്ട് ആ ഒരു പിരുക്കം കുറയും. അവർ അവരായിരിക്കുന്നത് പോലെ തന്നെ സ്വയം അവതരിക്കപ്പെടുന്നു. ലോറ കാർസ്റ്റൻസൺ വികസിപ്പിച്ചെടുത്ത സാമൂഹിക വൈകാരിക തിരഞ്ഞെടുപ്പ് സിദ്ധാന്തവും പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. അത് പറഞ്ഞുതരാം. അതായത്, പ്രായം കൂടുമ്പോൾ ആളുകൾ അവരുടെ മുൻഗണനകൾ മാറ്റുന്നു എന്നാണ് ഇതിൽ വിശദീകരിക്കുന്നത്. ബാഹ്യ അംഗീകാരത്തിനായിട്ട് ഓടുന്നതിന് പകരമായിട്ട് അവർ വൈകാരികമായിട്ട് അർത്ഥവത്തായ അനുഭവങ്ങളിൽ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങും. ഈ ഊർജവും സമയവും എല്ലാം കൂടുതൽ വിലപ്പെട്ടതായി മാറുമല്ലോ ആ ഒരു സമയത്ത്. ചിലർക്ക് മുടിക്ക് നിറം നൽകാൻ ഇഷ്ടമാണ്, മറ്റുള്ളവർക്ക് അത് സ്വാഭാവികമായി നിലനിർത്താനും. അവ രണ്ട് തിരഞ്ഞെടുപ്പുകളും ആരോഗ്യകരം തന്നെയാണ്, പക്ഷെ അത് ചെയ്യുന്നത് തനിക്ക് വേണ്ടിയാണോ അതോ താൻ നിർബന്ധിതയായതുകൊണ്ടാണോ എന്നതിലാണ് കാര്യമുള്ളത്. ഗ്രേ ഹെയർ സ്വീകരിക്കുന്ന പല മുതിർന്നവർക്കും കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കാരണം അത്രത്തോളം ജഡ്ജ്മെന്റലായിട്ടുള്ള സമൂഹത്തിലെ ഈ ഒരു ലുക്കിൽ ഇറങ്ങി നടക്കുക എന്നുള്ളത് അപാരമായിട്ടുള്ള ആത്മവിശ്വാസമുള്ളവർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണല്ലേ. മാറ്റത്തെ പ്രതിരോധിക്കുന്നതിനും പകരം അത് അംഗീകരിക്കുന്നതിൽ നിന്നാണ് ആത്മവിശ്വാസം വരുന്നത്. സാമൂഹിക സമ്മർദ്ദത്തിൽ നിന്നല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങളിൽ നിന്ന് തീരുമാനങ്ങൾ വരുമ്പോഴാണ് മാനസിക ക്ഷേമം ഉണ്ടാകുന്നത്. അപ്പൊ ചെറുപ്പമായിട്ട് കാണുന്നതിൽ നിന്ന് എപ്പോഴും ആത്മവിശ്വാസം വരണമെന്നുമില്ല, അതും വേറൊരു കാര്യമാണ് കേട്ടോ. കോർപ്പറേറ്റ് പരിതസ്ഥിതികളില് പ്രൊഫഷണലുകൾ ഗ്രേ ഹെയർ വ്യാപകമായിട്ട് സ്വാഗതം ചെയ്തിട്ടുണ്ട്. പല സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റികളും ഇപ്പോൾ പ്രകൃതിദത്തമായ വാർദ്ധക്യത്തെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ നരച്ച മുടിയും ഒരു വ്യക്തിത്വം തന്നെയാണ്, അതൊരു ആധികാരികതയാണ്, അതിലുപരി സ്വാതന്ത്ര്യമാണ്. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒന്നാണ് സോയാബീൻ അല്ലേ. അതിനെ ആക്ച്വലി പോഷകങ്ങളുടെ കലവറ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ലോകമെമ്പാടും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പോഷക സമൃദ്ധമായ പയറുവർഗ്ഗങ്ങളിൽ ഒന്നാണ് സോയാബീൻ. ഇതിലെ ഉയർന്ന അളവില് പ്രോട്ടീൻ, ഫൈബർ, അയൺ, കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, വൈറ്റമിൻ ബി എന്നിവ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന്റെ വളർച്ചയ്ക്കും പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കാനും സോയാബീൻ വളരെയധികം സഹായകരമാണ്. സ്ഥിരമായിട്ട് ജിമ്മിൽ വ്യായാമം ചെയ്യുന്നവര് ഡയറ്റിൽ സോയാബീൻ ഉൾപ്പെടുത്താറുള്ളത് നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലേ. മാംസാഹാരം പോലെ തന്നെ സോയാബീനിലും പ്രോട്ടീനും മറ്റും മിനറലുകളും ധാരാളമായിട്ടും അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പാലും പാലുൽപ്പന്നങ്ങളും അലർജി ഉള്ളവർക്ക് അതിനു പകരമായിട്ട് സോയാ മിൽക്ക്, ടോഫു എന്നിവയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. സസ്യാഹാരം ഫോളോ ചെയ്യുന്നവർക്ക് മാംസത്തിന് പകരമായിട്ട് മികച്ചൊരു പ്രോട്ടീൻ ഉറവിടമായിട്ടും ഈ ഒരു സോയാബീൻ യൂസ് ചെയ്യാം. അപ്പൊ സോയാബീൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി കൂടി കേട്ടാലോ. സോയാ ചൗമി. ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകള് ബീറ്റ് നൂഡിൽസ് ഒരു 200 ഗ്രാം എടുത്തോളൂ. പിന്നെ സോയാ ചങ്ക്സ് 1 കപ്പ്, ക്യാരറ്റ് 1, ക്യാപ്സിക്കം 1, ക്യാബേജ് 50 ഗ്രാം, പിന്നെ സ്പ്രിംഗ് ഒനിയനും 50 ഗ്രാം എടുക്കുക. പിന്നെ മുട്ട അത് 2 എണ്ണം, പിന്നെ ഷെസ്വാൻ ചട്നി 2 ടേബിൾ സ്പൂൺ, ഗ്രീൻ ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ, തീർന്നിട്ടുള്ള ചെറുനാരങ്ങ 1 എണ്ണം, പിന്നെ ഉപ്പ് എണ്ണയൊക്കെ ആവശ്യത്തിന്. അപ്പൊ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മള് സോയാ ചൗമീൻ എന്നീ ഒരു വെറൈറ്റി ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ തയ്യാറാക്കുന്ന വിധം, സോയാ ചങ്ക്സ് ചൂടുവെള്ളത്തിൽ 5 മിനിറ്റ് ഇട്ടതിന് ശേഷം വെള്ളം പിഴിഞ്ഞ് കളയുക. കുരുമുളക് പൊടി, ചിക്കൻ മസാല, ചെറുനാരങ്ങ നീര്, ഉപ്പ് ഇവയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അതിനുശേഷം പാനിൽ എണ്ണ ചൂടാക്കി സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്ത് മാറ്റുക. നൂഡിൽസ് 80% വേവിച്ച് വെള്ളം വാർത്തതിന് ശേഷം 1 ടീസ്പൂൺ എണ്ണയൊക്കെ തൂവി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഇവയൊക്കെ നീളത്തിൽ അരിഞ്ഞു വെക്കുക. മുട്ടയിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് യോജിപ്പിച്ച് ചിക്കി പൊരിച്ചെടുക്കുക. ഇനി സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് പച്ചക്കറികൾ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് മുട്ട ചിക്കിയതും സോയാ ചങ്ക്സും ചേർക്കുക. നൂഡിൽസ് ചേർത്ത് എല്ലാ സോസും ബാക്കി കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ടോസ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ സ്പ്രിംഗ് ഒനിയനും തൂവി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചൗമീൻ ദാ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ സോയാബീൻസ് ഇഷ്ടമുള്ളവർ ഈ ഒരു വെറൈറ്റി ഡിഷ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ടേക്ക് എ ബ്രേക്കിലൊരു കുട്ടി ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമതിലുള്ളപ്പോൾ
1: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 944-63-221-51.

0: ടേക്ക് എ ബ്രേക്ക്.
1: പ്രശസ്ത ഫുഡ് ഗൈഡായിട്ടുള്ള ടേസ്റ്റ് അറ്റ്ലസ് ആഗോളതലത്തിലെ മികച്ച ഭക്ഷണ രീതികളുടെ ഒരു പുതിയ റാങ്കിംഗ് പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് കേട്ടോ. ലോകമെമ്പാടുമുള്ള ഭക്ഷണ പ്രേമികളിൽ നിന്ന് ശേഖരിച്ച 18,912 വിഭവങ്ങളുടെ 500,000 സംതിങ് റേറ്റിംഗുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു റാങ്കിംഗ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ശരാശരി സ്കോർ നേടിയ പരമ്പരാഗത ഭക്ഷണ സംസ്കാരങ്ങളാണ് ഈ ഒരു പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഈ പട്ടികയിൽ നമ്മുടെ ഇന്ത്യ 13-ാം സ്ഥാനത്താണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും മികച്ച 8 ഭക്ഷണ രീതികളും അവയിലെ പ്രധാന വിഭവങ്ങളും അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തേത് ഇറ്റാലിയൻ ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണ രീതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇറ്റാലിയൻ ആണ്. ലളിതവും സ്വാദിഷ്ടവുമായിട്ടുള്ള ചേരുവകളാണ് ഇവയുടെ പ്രത്യേകത. രണ്ടാമത്തേത് ഗ്രീക്ക് ആണ്. മെഡിറ്ററേനിയൻ ഡയറ്റിന് ആധാരമായിട്ടാണ് ഗ്രീക്ക് ഭക്ഷണ രീതി കണക്കാക്കപ്പെടുന്നത്. ഒലിവ് ഓയിലും ഫ്രഷ് പച്ചക്കറികളും ഒക്കെ ഇവയിൽ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഗ്രീക്ക് ഭക്ഷണ രീതി 2-ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി 3-ാം സ്ഥാനം നേടിയിരിക്കുന്നത് പെറുവിയൻ ആണ്. ചോക്കോട്ടേജാസ്, പോളോ അല്ല ബ്രസ, സൽസ ഒക്കോപ്പ, അജി ക്രിയോലോ എന്നീ വിഭവങ്ങൾ വ്യത്യസ്തമായ രുചിക്കൂട്ടുകൾ കൊണ്ട് സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ 3-ാം സ്ഥാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പെറുവിയൻ. പിന്നെ പോർച്ചുഗീസ്. കടൽ വിഭവങ്ങൾക്കും വൈവിധ്യമാർന്ന മാംസ വിഭവങ്ങൾക്കും പേര് കേട്ടതാണ് പോർച്ചുഗീസ്. 5-ാം സ്ഥാനത്ത് സ്പാനിഷ് വിഭവങ്ങളാണ് കേട്ടോ. ഫ്രഷ് ചേരുവകളും രുചിക്കൂട്ടുകൾക്കും പേര് കേട്ട മെഡിറ്ററേനിയൻ ശൈലിയാണ് സ്പെയിനിലേത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ 5-ാം സ്ഥാനം നേടിയിരിക്കുന്നത്. 6-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ജാപ്പനീസ് ആണ്. രുചിയിലും ആരോഗ്യ ഗുണങ്ങളിലും ഒരുപോലെ മുന്നിൽ നിൽക്കുന്നതാണ് ജാപ്പനീസ് വിഭവങ്ങൾ. കൃത്യതയാർന്ന പാചക രീതിയാണ് ഇവരുടെ പ്രത്യേകത കേട്ടോ. വാഗ്യു, അഖാമി ട്യൂണ, ഹമാമസ്തു, സുഷി എന്നിവയൊക്കെയാണ് ഇതിലെ പ്രധാന വിഭവങ്ങൾ കേട്ടോ. ഇനി 7-ാം സ്ഥാനം നേടിയിരിക്കുന്നത് ടർക്കിഷ് ആണ്. ഗ്രിൽ ചെയ്ത മാംസ വിഭവങ്ങൾക്കും സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും ലോകപ്രസിദ്ധമാണ് ടർക്കിഷ് വിഭവങ്ങൾ. ടോംബിക്ക്, ഡോണറ്, ഖലാമ ടവ എന്നിവയൊക്കെയാണ് ഇതിൽ പ്രധാനം കേട്ടോ. ഇനി 8-ാം സ്ഥാനം നേടിയിരിക്കുന്നത് വേറൊരു രാജ്യത്തെ ഭക്ഷണവുമല്ല, ചൈനീസ് ആണ് കേട്ടോ. ലോകമെമ്പാടും ഒരുപോലെ ജനപ്രീതിയുള്ള ഒരു ഭക്ഷണ രീതിയാണ് ഇവിടുത്തേത്. വൈവിധ്യമാർന്ന സോസുകളും നൂഡിൽസ്, ഡംപ്ലിംഗ് വിഭവങ്ങളും ഒക്കെ ഇതിന്റെ ഒരു സവിശേഷത തന്നെയാണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് അറ്റ്ലസ് ആഗോളതലത്തിലെ മികച്ച ഭക്ഷണ രീതികളുടെ പുതിയ റാങ്കിംഗ് പട്ടിക പുറത്തുവിട്ടതിൽ 8-ാം സ്ഥാനം വരെയുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെ രാജ്യങ്ങളാണ് നേടിയിരിക്കുന്നത്, റാങ്കിംഗ് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിതാ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടത്. ഇപ്പൊ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
3: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
4: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ടേക്ക് എ ബ്രേക്ക്.
1: കേരളത്തിലെ ഹോട്ടലുകളിലെ പ്രധാന വിഭവങ്ങളിൽ നിന്നും ചെട്ടിനാട് ചിക്കൻ കറി എന്ന പേരിലൂടെ ഈ ഒരു ചെട്ടിനാട് എന്ന സ്ഥലപ്പേര് എപ്പോഴും നമ്മുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടല്ലേ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രം ഒതുക്കി നിർത്താനായിട്ട് പറ്റാത്ത ഒരിടമല്ല ആക്ച്വലി ചെട്ടിനാട്. ക്ഷേത്രങ്ങൾ കൊണ്ടും കൊത്തുപണികളൊക്കെ കൂടിയ കൊട്ടാരം പോലുള്ള ആഡംബര വീടുകൾ കൊണ്ടും കൈകൊണ്ടുണ്ടാക്കുന്ന കലാവാസ്തുവിദ്യകൾ കൊണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടും തമിഴ്നാടിന്റെ മധ്യഭാഗത്തായിട്ട് കിടക്കുന്ന പുതുക്കോട്ടൈ ശിവഗംഗ ജില്ലയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു സ്ഥലം എന്നും ഒരു പടി മുന്നിൽ തന്നെയാണ്. നീണ്ട അരമണിക്കൂർ സമയം പിന്നിട്ട് കാരക്കുടിയിലേക്ക് എത്തിച്ചേർന്ന സമയത്ത് അവിടെ നിന്നും ഒരു ഓട്ടോയിൽ കയറി ചെട്ടിനാടിന്റെ ഉൾഗ്രാമ ഭംഗികളിലേക്കുള്ള യാത്ര നമുക്കൊന്ന് ആരംഭിച്ചാലോ. ആയിരം ജനൽ വീട്, മാളികയുടെ പേര് പോലെ തന്നെ ഈ ഒരു വീടിന്

ക്കപ്പെട്ട നിലവറകളും കൊണ്ട് നിശബ്ദതയെ പുതുകി ഉറങ്ങുകയാണ് ഇപ്പോഴും ആ വീട്. വീടിനെ പറ്റി വന്നപ്പോഴാണ് അത്താൻകുടി ടൈൽസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ചെട്ടിനാടിന്റെ ഒരു കൊടിയ വ്യവസായം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. 200 വർഷം മുന്നേ തന്നെ പണിത വീടുകളിലും ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിക്കുന്ന വീടുകളിലും അത്താൻകുടി ടൈൽസ് കാണാവുന്നതാണ്. ഈ ഗ്രാമത്തിലെ 60 വീടുകളിൽ ടൈൽസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരു വീടായ കാളിയമ്മയുടെ ഉടമസ്ഥതയിലുള്ള സാമി ടൈൽസിലേക്ക് ഉറപ്പായിട്ടും പോണം. ഇതിനെ ഫാക്ടറി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. വീടിന്റെ സൈഡിൽ ഒരു ചെറിയ ഷെഡിലാണ് കൈകൊണ്ട് ടൈൽസ് ഉണ്ടാക്കുന്നത്. കാളിയമ്മയ്ക്ക് വയസ്സ് 88 ആണ്. ഇപ്പോ ഇതിന്റെ ചുമതല ചെറുമകൻ വള്ളിയപ്പനാണ് നോക്കുന്നത്. വള്ളിയപ്പന് സഹായത്തിനായിട്ട് മറ്റൊരു തൊഴിലാളിയും ഉണ്ട്. കാളിയമ്മ തൊട്ടടുത്തിരുന്ന് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. ഒരു ചെറിയ അച്ചില് അടിവശത്തായിട്ട് ഒരു ഗ്ലാസ് പാളി നിരത്തി അതിൽ കൈകൾ കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കും. ആ ചിത്രങ്ങൾക്ക് ഭംഗിയേറാൻ അതിനു മുകളിലായി റെഡ് ഓക്സൈഡും ഗ്രീൻ ഓക്സൈഡും ഒക്കെ ചേർത്ത് അതില് അത്താൻകുടിയിലെ മണലും വെള്ളവും ചേർത്ത സിമന്റ് മിശ്രിതം അച്ചിനുള്ളിൽ നിറച്ച് കൈകൊണ്ട് തേച്ച് നിരപ്പാക്കി മുനിസപ്പെടുത്തി 15 ദിവസം അധികം വെയിൽ തട്ടാതെ തണലിൽ വെച്ച് ഉണക്കിയെടുത്താണ് ഈ ടൈൽസിന്റെ നിർമ്മിതി. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന ഒരു ടൈൽസിന്റെ വില എത്രയാണെന്നറിയോ? 50 രൂപ. ഒരുമിച്ചൊരു ലോഡായിട്ട് എടുക്കുമ്പോൾ 35 രൂപയ്ക്ക് കൊടുക്കുന്നുമുണ്ട്. കേരളത്തിൽ നിന്നാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിന്റെ പ്രത്യേകത അത്താൻകുടിയിലെ മണലും പ്രത്യേകതരം മണ്ണും ആയതുകൊണ്ട് വേനൽക്കാലത്ത് അധികം ചൂട് പിടിക്കാതെ എപ്പോഴും തണുപ്പ് പ്രധാനം ചെയ്യുമെന്നുള്ളതാണ്. മാത്രമല്ല ഉപയോഗിക്കുന്നവരും തിളക്കം വർദ്ധിച്ച് വരുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. ബാത്റൂമിൽ മാത്രം ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മുന്നറിയിപ്പുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചെട്ടിനാട് എന്ന് കേട്ടാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഭക്ഷണത്തെ തേടിയായിരിക്കും യാത്രകൾ. കാരക്കുടിയിലെ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഹോട്ടലുകളിൽ ഭക്ഷണം വിളമ്പുന്നത് കൂടുതലും സ്ത്രീകളെയാണ് കാണാൻ സാധിക്കുക. ചെട്ടിനാട് ചിക്കൻ കറിയും മട്ടൻ കറിയുമാണ് അവിടെ ഏറ്റവും പ്രധാനം. ഈ കറികൾക്ക് പലതരം മസാലകളും ഏലക്ക പോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. ചെട്ടിയന്മാർ പരമ്പരാഗതമായിട്ട് സസ്യാഹാരികളായിരുന്നല്ലോ. ജീവിതശൈലികളിലും ആചാരപരമായ ചടങ്ങുകളിലും സസ്യാഹാരം വിളമ്പിയിരുന്ന അവര് വ്യാപാരത്തിനായിട്ട് കേരളത്തിലെ വടക്കൻ മലബാർ മേഖലയിൽ ചെന്നെത്തിയപ്പോൾ അവിടെയുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അവരെ സ്വാധീനിക്കുകയും പിന്നീട് കാലക്രമേണ ഏഷ്യൻ രാജ്യങ്ങളുടെ വ്യാപാരം വർദ്ധിച്ചപ്പോൾ ഏകദേശം 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ചെട്ടിയന്മാരുടെ ഭക്ഷണത്തിൽ മാംസാഹാരം ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരു വിഭവമായിട്ട് തീരുകയായിരുന്നു. മാത്രമല്ല ബർമയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിലൂടെ ചുവന്ന അരി കൊണ്ടുണ്ടാക്കുന്ന ഒരുതരം പുഡിങ്ങും അവരുടെ തീൻമേശകളിൽ ഇടം പിടിച്ചു. ചെട്ടിനാട് ഗ്രാമത്തിലെ മിക്കവാറും ആളുകളും പാചകത്തിൽ അതിവിദഗ്ധരാണ്. വെയിലിൽ ഉണക്കിയെടുക്കുന്ന മാംസാഹാരവും ഉപ്പിട്ട പച്ചക്കറികളും ഒക്കെ അവരുടെ തനതായ പാചകരീതികളാണ് കേട്ടോ. അപ്പൊ ചെട്ടിനാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഇനിയും തീരില്ല, ഒരുപാട് കഥകളുണ്ട്. തൽക്കാലത്തേക്ക് ടേക്ക് എവിടേക്കുള്ള ഒരു ചെറിയ ബ്രേക്കാണ് സ്റ്റേഡിയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഗോവയിൽ ടൂറിസ്റ്റുകൾ അധികം വരാത്ത ഓഫ് സീസൺ ആണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ. തിമ്പലത്ത് പെയ്യുന്ന മഴയും കലിതുള്ളി നിൽക്കുന്ന കടലും ചേർന്ന് എല്ലാ ബീച്ചുകളിലെയും ഒട്ടുമിക്ക ഷാക്കുകളും ക്ലബ്ബുകളും ഒക്കെ പൂട്ടിക്കിടക്കും. ഗോവയിലെ ടൂറിസ്റ്റുകളിൽ സിംഹഭാഗവും കടൽ കാണാനോ അല്ലെങ്കിൽ ക്ലബ്ബുകളിൽ ആടിത്തിമിർക്കാനോ വരുന്നവരായതുകൊണ്ട് ഈ മാസങ്ങളിൽ ഇവരുടെ വരവ് കാണത്തില്ല. താങ്ങാവുന്നതിലും അപ്പുറമുള്ള വരവും പോക്കും ഇല്ലാതെ ഈ മാസങ്ങളിൽ ഗോവ വീണ്ടും ശ്വസിച്ചു തുടങ്ങുമെന്ന് പറയാം കേട്ടോ. മഞ്ഞ ബോർഡുകൾ വെച്ച വണ്ടികളുടെ കുത്തൊഴുക്കില്ലാത്ത പ്രദേശവാസികളുടെ സ്വകാര്യതയ്ക്ക് യാതൊരു ബഹുമാനവും കൊടുക്കാത്ത ഫോട്ടോയെടുപ്പും ബഹളങ്ങളും ഇല്ലാത്ത ശാന്തസുന്ദരമായ ഒരു ഗോവ ഈ സമയത്ത് വന്നാൽ കാണാം. കരിഞ്ഞുടങ്ങി നിന്നതെല്ലാം തഴച്ചു വളരും. വെള്ളച്ചാട്ടങ്ങളെല്ലാം വീണ്ടും ഉണരും. റെയിൻകോട്ട് വിട്ട് വൈകുന്നേരങ്ങളിൽ ചൂണ്ടകളുമായി മണ്ടോവി നദിക്കരയിലും സുവാരി നദിക്കരയിലും ഒക്കെ പ്രദേശവാസികൾ പോകും. ഈ സമയത്താണ് പ്രധാനപ്പെട്ട ചില ആഘോഷങ്ങൾ അവിടെ നടക്കുന്നത്. അവയിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് സാൻ ജാവോ ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. സെയിന്റ് ജോണിന്റെ പോർച്ചുഗീസ് ഭാഷയിൽ വിളിക്കുന്ന പേരാണ് സാൻ ജാവോ. എല്ലാ കൊല്ലവും ജൂൺ മാസം 24-ാം തീയതി നടക്കുന്ന ഈ ഒരു ആഘോഷം ഗോവയുടെ മൺസൂൺ ഫെസ്റ്റിവൽ എന്നാണ് അറിയപ്പെടുന്നത്. മഴയില്ലാത്ത സാൻ ജാവോ ഫെസ്റ്റിവൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഗോവയിൽ കേട്ടോ. ഈ വർഷം ജൂൺ 23-ായിട്ടും മഴ പെയ്യാതിരുന്നപ്പോൾ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുമോ എന്ന് പലരും ഭയന്നുവെങ്കിലും 24-ന് കൃത്യമായിട്ട് രാവിലെ മുതൽ മഴ തിമിർത്തങ്ങ് പെയ്തു കേട്ടോ. എന്തായാലും ആ ഫെസ്റ്റിവൽ സീസൺ കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പൊ ജൂലൈ മാസത്തിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോ അടുത്ത പ്രാവശ്യം ഓഫ് സീസൺ ആകും, അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം. അതിൽ തന്നെ ജൂൺ മാസത്തിൽ 24-ാം തീയതിയിലെ ഈ ഒരു സാൻ ജാവോ ഫെസ്റ്റിവൽ കാണണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് വിട്ടോളും. എന്തായാലും ടേക്ക് എ ബ്രേക്കിലൊരു കുട്ടി ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

സൺസ്ക്രീൻ ആക്ച്വലി നമ്മൾ വേനൽക്കാലത്താണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. എന്നാൽ മഴക്കാലത്ത് സൺസ്ക്രീൻ ശരിയായ രീതിയിൽ യൂസ് ചെയ്യേണ്ടതുണ്ട്. കാരണം സീസൺ മാറി, വേനലല്ല ഇപ്പൊ മഴക്കാലമാണ്. അപ്പൊ എങ്ങനെ ശരിയായ രീതിയിൽ ഈ ഒരു ടൈമിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഈ മഴക്കാലമായതുകൊണ്ട് സൂര്യപ്രകാശം ഇല്ല എന്ന് കരുതി സൺസ്ക്രീൻ ഒഴിവാക്കുന്ന ആളുകൾ ഒരുപാടുണ്ടല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്, മഴക്കാലമാണെങ്കിലും സൂര്യപ്രകാശം ഇല്ല എന്ന് കരുതി സൺസ്ക്രീൻ ഒഴിവാക്കണ്ട. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പണി കിട്ടും. അതായത് മേഘങ്ങൾക്കിടയിലൂടെ യുവി കിരണങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് എത്തുന്നുണ്ട് മഴക്കാലത്തും. അതുകൊണ്ട് ശരിയായ രീതിയിൽ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെ സൺസ്ക്രീൻ ഈ ഒരു സീസണിൽ യൂസ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ, സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ ജെൽ ഓപ്ഷനുകൾ ഉള്ളത് സെലക്ട് ചെയ്യുക. കാരണം അവ ഭാരം കുറഞ്ഞതും എണ്ണമയമില്ലാത്തതും ഈർപ്പമുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ജെൽ ഓപ്ഷനുകൾ ഈ ഒരു സീസണിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഈ യു വി എ, യു വി ബി എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിന് SPF 30 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരു വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ സെലക്ട് ചെയ്യേണ്ടതും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മഴയോ വിയർപ്പോ സൺസ്ക്രീനിനെ ഒഴിവാക്കും എന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പുറത്തു പോകുന്ന സമയത്ത് ഓരോ 2-3 മണിക്കൂറിലും വീണ്ടും റീ അപ്ലൈ ചെയ്യാനായിട്ട് കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. ദൈനംദിന ചർമ്മ സംരക്ഷണ ദിനചര്യയുടെ ഭാഗമായിട്ട് ഇവയും തുല്യമായിട്ട് പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില ആളുകൾ അത് ആ ഒരു രീതിയിൽ തന്നെ കാണാറില്ല. ബാക്കി എല്ലാ സ്ക്രീൻ റുട്ടീനും ചെയ്യുമെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ആളുകളും ഉണ്ട് എന്നുള്ളത് അതിശയകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ. അപ്പൊ എന്തായാലും മഴക്കാലമാണ് എന്ന് പറഞ്ഞ് സൺസ്ക്രീൻ ഒന്നും വാങ്ങിക്കാതെ യൂസ് ചെയ്യാതെ ഒന്നും ഇരിക്കണ്ട. വെയിലൊക്കെ വരാനുള്ളത് ഏതെങ്കിലുമൊക്കെ വഴി കൂടെ വരും. അപ്പൊ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ല എങ്കിൽ പണി നമുക്കായിരിക്കും കിട്ടുക. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: അറബിക്കടലിന്റെ പുതിയൊരു ആഴക്കടൽ മത്സ്യ ഇനത്തെ കണ്ടെത്തിയതായിട്ട് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം അറിയിച്ചിരിക്കുകയാണ്. ലക്ഷദ്വീപ് കടലിലെ കിഴക്കൻ ഭാഗത്ത് 350 മുതൽ 500 മീറ്റർ വരെ ആഴത്തിലാണ് ഈ പുതിയ ഇനത്തെ കണ്ടെത്തിയത് കേട്ടോ. ഇന്ത്യൻ ഡോറി എന്ന് പൊതുവായിട്ട് അറിയപ്പെടുന്ന ഈ ഒരു മത്സ്യത്തിന് സിറ്റോപ്സീസ് ഇൻഡിക്ക എന്ന ശാസ്ത്രീയ നാമം നൽകിയിട്ടുണ്ട്. CMFRIയിലെ ഡോക്ടർ ആർ രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് ഈ ഒരു സുപ്രധാന കണ്ടെത്തലിന് പിന്നിൽ. കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ എത്തിയ ട്രോളിംഗ് ബോട്ടുകളിൽ നിന്നാണ് പഠനത്തിന് ആവശ്യമായ 6 മത്സ്യങ്ങളുടെ സാമ്പിളുകൾ സയന്റിസ്റ്റുകളെ ശേഖരിച്ചത്. മുൻപ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ടുവരുന്ന ഇത്തരം മത്സ്യങ്ങളെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന സിപ്റ്റോസിസ് റോസിയ എന്ന വിഭാഗത്തിലായിരുന്നു ശാസ്ത്രലോകം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിശദമായ ജനിതക പഠനത്തിലൂടെ ഇവ തമ്മിലുള്ള വ്യക്തമായിട്ടുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിയുകയും ഇതൊരു പുതിയ ഇനമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അറബിക്കടലിന്റെ ആഴങ്ങളിൽ ജൈവ വൈവിധ്യത്തെ കുറിച്ചുള്ള തുടർ പഠനങ്ങൾക്ക് എന്തായാലും ഈ ഒരു കണ്ടെത്തൽ പുതിയ ദിശ നൽകുമെന്നാണ് CMFRI ഗവേഷകരുടെ വിലയിരുത്തലൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും പുതിയ മത്സ്യത്തെയൊക്കെ കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. സ്റ്റേ ട്യൂൺ.

0: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.0.

ാണ് നമ്മുടെ ജയിലും. അടുത്തിടെയാണ് കേട്ടോ ഈ 14-വയസ്സുകാരന്റെ വ്യത്യസ്തമായ യാത്ര സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പദമായിട്ട് മാറുന്നതിന് മുൻപ് തന്നെ ഈ സംരംഭം ആരംഭിച്ചു എന്നാണ് ജയിലും വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം. വെറും 6 വയസ്സുള്ളപ്പോഴാണ് സംരംഭകത്തെ കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ താൻ പഠിച്ചത് എന്നുള്ളതാണ് ജയിലും പറയുന്നത്. തന്റെ പിതാവ് തന്നെ ആദ്യത്തെ ബിസിനസ് മീറ്റിംഗിന് കൊണ്ടുപോകുമ്പോൾ 6 വയസ്സായിരുന്നു ഈ കുട്ടിക്ക്. ആ ഒരു പരിചയം പിന്നീട് ശക്തമായ ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് വളർന്നു. ക്ലാസ് മുറിയിലെ പഠനത്തിൽ മാത്രം ഒതുങ്ങുന്നതിന് പകരമായിട്ട് ആളുകളെ കണ്ടുമുട്ടുന്നതിലൂടെയും പരിപാടികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെയും വ്യക്തിപരമായിട്ടുള്ള വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നതിലൂടെയും ബിസിനസ്സുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആ കൊച്ചുബാലൻ അങ്ങനെ മനസ്സിലാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. 13-ാം വയസ്സിൽ IGCSE 10-ാം ക്ലാസ് പരീക്ഷ 105 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ജയിലിനെ വിശേഷിപ്പിക്കുന്നത് പോലെ ബിസിനസ്സുകൾക്കുള്ള ഒരു AS സഹസ്ഥാപകനായിട്ട് മാറുക എന്നതാണ് മെങ്കോ എഞ്ചിൻ ലക്ഷ്യമിടുന്ന ഒരു കാര്യം. ഇതിന്റെ ഭാഗമായിട്ട് മാർക്കറ്റിംഗ്, ലീഡ് മാനേജ്മെന്റ് മുതൽ വാർത്താക്കുറിപ്പുകള്, അതുപോലെ ഉപഭോക്തൃ ആശയവിനിമയം വരെയുള്ള ജോലികള് ലളിതമാക്കാനായിട്ട് കമ്പനികളെ സഹായിക്കുന്നുണ്ട്. നിലവിലെ ബീറ്റയാണ് പ്ലാറ്റ്ഫോം. 10-ാം വയസ്സിൽ ജയിലും ഒരു 50-ദിന ചലഞ്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് 50 പുസ്തകങ്ങൾ ഇവൻ വായിച്ചു. 50 വർക്കിംഗ് ഇവന്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സംരംഭകരെ കാണാനും അവരിൽ നിന്ന് പഠിക്കാനും 6,000-ത്തിലധികം കിലോമീറ്റർ ഇന്ത്യയിലുടനീളം യാത്ര ചെയ്തു. ബുർജ് ഖലീഫയിൽ മാത്രമല്ല കേട്ടോ ഓഫീസ് ഉള്ളത്. പഠനത്തെ കുറിച്ച് ജയിലും ചിന്തിക്കുന്ന പുതിയ രീതി വ്യത്യസ്തമാണ്. പുതിയ കാലത്തെ വിദ്യാഭ്യാസം ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്നാണ് ഈ കുട്ടി സൂചിപ്പിക്കുന്ന ഒരു കാര്യം. എന്തായാലും സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലേ. അപ്പൊ എന്തായാലും ടേക്ക് ബ്രേക്കിലൂടെ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. ഇന്നത്തെ ടേക്ക് ബ്രേക്ക് വൈദ്യം ചെയ്യാതെ ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ജീവിതം എപ്പോഴും സന്തോഷങ്ങളുടെ മാത്രമല്ല, സങ്കടങ്ങളുടേതും കൂടിയാണ്. നമ്മൾ കാണുന്ന ഒരു സിനിമയായാലും അതിൽ കുറച്ച് സങ്കടവും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോഴല്ലേ ക്ലൈമാക്സിൽ ആ സിനിമ നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞ ഒരു ജീവിതം ഒരുപക്ഷെ വളരെ പെട്ടെന്ന് നമുക്കങ്ങോട്ട് ബോറടിച്ചേക്കും. കരയാൻ അറിയുന്നവർക്ക് ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയുമെന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ അനുഭവിക്കുന്ന ഓരോ സങ്കടവും നമ്മളെ ഓരോ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ലൈഫിൽ സങ്കടങ്ങൾ വരുമ്പോൾ തളർന്നു പോകരുത്. അത് ഇനി വരാനിരിക്കുന്ന വലിയൊരു സന്തോഷത്തിലേക്കുള്ള ചെറിയൊരു ഇടവേള മാത്രമാണെന്ന് ഓർക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇഷ്ക് വോ ബലാ ഹൈ, ഇഷ്ക് വോ ബലാ ഹൈ, ജിസ്കോ ഛുആ ഇസ്നേ വോ ജലാ ഹൈ. ദിൽ സേ ഹോതാ ഹൈ ശുരൂ, ദിൽ സേ ഹോതാ ഹൈ ശുരൂ, പർ കംബഖ്ത സർ പേ ചഢാ ഹൈ. കഭി ഖുദ് സേ, കഭി ഖുദാ സേ, കഭി സമാനേ സേ ലഡാ ഹൈ. ഇത്നാ

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ജീവിതത്തിലെ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും കുറിച്ചാണല്ലോ. ജീവിതം എപ്പോഴും സന്തോഷങ്ങളുടെ മാത്രമല്ല, സങ്കടങ്ങളുടേതും കൂടിയാണ്. ഈ സങ്കടങ്ങൾ എന്തിനാണ് നമ്മുടെ ലൈഫിൽ വരുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ സങ്കടങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സന്തോഷത്തിൻ്റെ വില ഇത്രത്തോളം മനസ്സിലാക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നടക്കുമ്പോഴല്ലേ ഒരു തണൽ മരത്തിൻ്റെ യഥാർത്ഥ വില നമ്മൾ അറിയിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ജീവിതവും. കണ്ണുനീരിൻ്റെ നനവുള്ളത് കൊണ്ടാണ് ചുണ്ടിൽ വിരിയുന്ന ഒരു ചെറിയ പുഞ്ചിരിക്ക് പോലും ഇത്രയും തിളക്കമുണ്ടാകുന്നത്. അതുകൊണ്ട് സങ്കടങ്ങളെ നമ്മുടെ ശത്രുക്കളായി കാണാതെ സന്തോഷത്തിൻ്റെ വില മനസ്സിലാക്കി തരുന്ന നല്ല സുഹൃത്തുക്കളായി നമുക്ക് കാണാൻ ശ്രമിക്കാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: morning sun like a pearl upon the ocean. Come and feel me, come on, heal me.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: അതെ, ഈ പ്രണയത്തിലും സൗഹൃദത്തിലും ഒക്കെ ചിലപ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സങ്കടങ്ങൾ കടന്നു വരാറില്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കാതെ വരുമ്പോൾ, ഹൃദയം തകർന്നു പോകുന്ന വേദന നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുണ്ടാവും. എന്നാൽ ഒന്ന് ഓർക്കുക, ആ മുറിവുകളാണ് നമ്മളെ കൂടുതൽ കരുത്തരാക്കുന്നത്. ആരെ വിശ്വസിക്കണം, ആരെ കൂടെ നിർത്തണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്തരം അനുഭവങ്ങളാണ്. ചിലരൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ ശരിക്ക് തിരിച്ചറിയുന്നത്. അതിനാൽ ആ നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കാതെ അത് നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുൻപോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, നമ്മളിൽ പലർക്കുമുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നതാണ്. സോഷ്യൽ

അത് മറികടക്കാനുള്ള ആദ്യത്തെ പടി. ഇരുട്ടിനെ സ്നേഹിക്കാൻ പഠിച്ചാൽ പിന്നെ വെളിച്ചം വരുന്നത് കാത്തിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, ജീവിതം സന്തോഷങ്ങളും സങ്കടങ്ങളും ചേർന്നതാണെന്ന് നമ്മൾ ഓരോ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ്. നോക്കൂ, ഒരു വിത്ത് മണ്ണിൽ കിടന്ന് അഴുകി ഇരുട്ടിനോട് പൊരുതിയാണ് വളരെ മനോഹരമായ ഒരു ചെടിയായി വളർന്നു വരുന്നത്. അതുപോലെ നമ്മുടെ ലൈഫിലെ പ്രതിസന്ധികളും സങ്കടങ്ങളും നമ്മളെ കൂടുതൽ മനോഹരമാക്കുകയാണ് ചെയ്യുന്നത്. ഓരോ തവണ നമ്മൾ വീഴുമ്പോഴും വീണ്ടും എഴുന്നേൽക്കാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യമില്ല, അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിജയിക്കുന്നത്. സങ്കടങ്ങൾ ഒരിക്കലും നമ്മളെ തകർക്കാനല്ല, മറിച്ച് നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് പരാതികൾ മാറ്റിവെച്ച് ഉള്ളിലെ സങ്കടങ്ങളെ കരുത്താക്കി മാറ്റാൻ നമുക്കൊന്ന് ശ്രമിക്കാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, ലൈഫിൽ സങ്കടം വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവർ ആരൊക്കെയെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മളേറ്റവും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ തോളിൽ കൈവച്ച് ഞാനില്ലേ കൂടെ എന്ന് പറയുന്ന ഒരു സുഹൃത്തോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോ മതി. നമുക്ക് ആ സങ്കടക്കടൽ എളുപ്പത്തിൽ നീന്തിക്കടക്കാൻ. അതുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുക. ഉള്ളിലെ ഭാരം ഇറക്കി വെക്കാൻ ഒരു നല്ല കേൾവിക്കാരനേക്കാൾ വലിയ മരുന്നില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: ജീവിതം സന്തോഷങ്ങളുടെ മാത്രമല്ല, സങ്കടങ്ങളുടേത് കൂടിയാണെന്ന് നമ്മളിന്ന് പറഞ്ഞു അല്ലേ. നാളത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ ചിലപ്പോൾ ചെറിയ സങ്കടം വന്നാലും അത് ലൈഫിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന് കരുതി ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുക. പെയ്തൊഴിഞ്ഞ മഴയ്ക്ക് ശേഷം തെളിയുന്ന ആകാശത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ സങ്കടങ്ങൾക്ക് ശേഷം വരുന്ന സന്തോഷങ്ങൾക്കും ഇരട്ടി മധുരമായിരിക്കും. ഓരോ സങ്കടവും നമ്മളെ തേടിയെത്തുന്നത് പുതിയൊരു സന്തോഷത്തിൻ്റെ വാതിൽ തുറക്കാനാണ്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കേ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല, എങ്കിലും എൻ്റെ രാധ സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവളെൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി. എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പ് നൂൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമലകളാണ് നിന്റെ സ്വപ്നങ്ങൾ.